0: are listening to Radio Suno 91.7 FM.
1: പുണ്യ വചനങ്ങളിലൂടെ ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM 91.7 FM।

listening to Radio Sino 91.7 FM, Qatar's favorite radio station.

മോർണിംഗ്, മറ്റൊരു സൺഡേ മോർണിംഗ് കൂടെ എത്തി. ഞാൻ ചച്ചു, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സൺഡേ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള നെഗറ്റീവ് അതാണ് ആദ്യം മാറ്റേണ്ടത്. കുറേ ആൾക്കാരുണ്ടാകും ചുറ്റിലും കൂടി നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. നമ്മളിത് കേൾക്കാറുണ്ട്, ചിലപ്പോൾ നമ്മളത് മനസ്സിലേക്ക് എടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മളത് തള്ളിക്കളയാറുണ്ട്. ഈ തള്ളിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ മനസ്സിലോട്ട് എടുത്ത് വെക്കാൻ പാടില്ല. അത് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ മുഴുവൻ നമ്മുടെ ചുറ്റിലും നിന്നും മാറ്റി നിർത്തിയിട്ട് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാം. ഒന്ന് കണ്ണു തുറന്ന് ശരിക്കും നോക്കിയാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ടാകും. അവരെ ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണാതെ പോവാറുണ്ട്. അത്തരത്തിലുള്ളവരായിരിക്കട്ടെ ഇനി മുതൽ നമ്മുടെ ചുറ്റും. അപ്പൊ നമ്മൾക്കും പോസിറ്റീവ് വൈബ് വരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാത്തതാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും അവരതിനെ കാണുന്നത്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. ഇപ്പൊ നമ്മളൊരു യാത്ര പോയി എന്ന് കരുതുക. നമ്മൾ പോയി വന്നു, നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ പറയും ഞാനിങ്ങനെ യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ പറയുന്നൊരു വഴി എന്ന് പറയുന്നത് നമ്മളപ്പോ തന്നെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, സ്റ്റോറീസ് ഇടാറുണ്ട്. അപ്പൊ എല്ലാവരും കാണും നമ്മൾ എവിടെ പോയി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോയി, എല്ലാം കാണുന്നുണ്ട്. കാണാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ചിലരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, ഓക്കേടാ ഇനിയും പോണം. കാരണം യാത്രകൾ എപ്പോഴും നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് നീ പോണെന്ന് പറയും. ചില ആൾക്കാർ അങ്ങനെയല്ല, അവർക്ക് പോവാൻ പറ്റുന്നില്ല. അപ്പോ നമ്മൾ പോകുന്നതിന് അവർ കുറ്റം പറയും, എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്, നിനക്കൊന്നും വേറെ പണിയില്ലേ, അയ്യ എന്തിനാണ് യാത്ര പോണത്. അങ്ങനെ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്തോ ഒരു കടുത്ത അപരാധമാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലരങ്ങനെയല്ല, അവർക്ക് പോവാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെങ്കിലും പോയിക്കോളൂ എന്ന് പറയുന്ന രീതിയിലായിരിക്കും. ഇതിൽ എത്തരക്കാരെയാണ് നമ്മളൊന്ന് കൂടെ നിർത്തേണ്ടത് എന്നല്ല, എത്തരക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

യാത്രകൾ എപ്പോഴും ജീവിതത്തെ മനോഹരമാക്കുന്നു, പലതും പഠിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ചെറിയൊരു യാത്ര ആയിക്കോട്ടെ, വലിയൊരു യാത്ര ആയിക്കോട്ടെ, യാത്ര എപ്പോഴും യാത്ര തന്നെയാണ്. അത് കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾക്ക് ഓരോ ദിവസവും ഓരോരോ അറിവ് കിട്ടുന്നത് മാത്രമല്ല, നമ്മളെ ലോകം നന്നായിട്ട് കാണാനായിട്ട് പഠിക്കും. ലോകം ഇത്ര വലുതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അതിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നെല്ലാം നമുക്ക് തോന്നിപ്പിക്കുന്നത് ശരിക്കും യാത്രകൾ തന്നെയാണ്. ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് വെറുതെ നമ്മൾ പൈസ കളയുന്ന ഒരു ഏർപ്പാടാണ് യാത്ര എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുക, പുച്ഛിക്കുക, കുറ്റപ്പെടുത്തുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവര് ചെയ്യുകയുമില്ല, അവര് നമ്മളെ നിന്നാ കൊണ്ടുപോകും, അവര് അതും ചെയ്യില്ല, ഇങ്ങനെ വെറുതെ പുറത്തു നിന്ന് അഭിപ്രായം പറയാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ആദ്യം ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടത്. അവരെ കാണണ്ട, അല്ലെങ്കിൽ വേണമെങ്കിൽ കണ്ടോട്ടെ, ഒരു മനസ്സുഖമാണല്ലോ ഇതൊക്കെ. അവർക്ക് വീണ്ടും വീണ്ടും വീണ്ടും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നമ്മളത് കാണിക്കാൻ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവർ വീണ്ടും പിന്നെയും പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ബ്ലോക്ക് ബട്ടൺ ഉണ്ട്. ഇത്രയും ഈസി ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ റേഡിയോ സുനുവാണ്. സോ സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ എന്താണ് നമുക്ക് സന്തോഷം തരുന്നത്, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ബേസിക്കലി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ചില സമയത്ത് നമ്മൾക്കതിന് അനുവാദം ചോദിക്കേണ്ടതായിട്ട് വരും, ചിലരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളത് സന്തോഷത്തോടു കൂടി ചെയ്യും. നമ്മൾ ആരുടെ കൂടെയാണോ ഡിപ്പെൻഡബിളായിട്ട് നിൽക്കുന്നത് അവർക്കും അത് സന്തോഷം തന്നെയായിരിക്കും. എപ്പോഴും എല്ലാവരെ കുറിച്ചും പറയുന്നൊരു കാര്യം സെൽഫായിട്ട്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ, മറ്റുള്ളവർ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത്ര വലിയ രീതിയിലൊന്നും നമ്മളെ അത് എഫക്റ്റ് ചെയ്യില്ല, നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം ചെറിയ കാര്യങ്ങൾക്ക് വരെ വല്ലാതെ നെർവസായി അല്ലെങ്കിൽ ഒത്തിരി മനസ്സ് വിഷമിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിനെയെല്ലാം മനസ്സിലേക്ക് എടുക്കാതെ മാറ്റിവെക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോണത്. ഓക്കെ, സെറ്റ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Radyosunu 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ജൂൺ 14 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഒരു വലിയ സന്തോഷത്തിൻ്റെ, വലിയ എന്താ പറയുക, ആവേശത്തിൻ്റെ ഒരു ദിവസമാണെന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഗ്രൂപ്പ് ബിയിൽ നമ്മുടെ ഖത്തറിന്റെ മത്സരമായിരുന്നു ഇന്നലെ. വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോബൽ സ്കൂളിലൊക്കെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും നിങ്ങളെത്തി മത്സരം കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിലിരുന്നായിരിക്കും മാച്ച് കണ്ടിട്ടുണ്ടാവുക. എന്തായാലും ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ഖത്തറിന്റെ ഒരു തുടക്കം എന്നുള്ളത്. ഒന്നാം പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായിരുന്ന ഖത്തർ. ഇഞ്ചുറി ടൈമിന്റെ 4 മിനിറ്റിൽ അതിഗംഭീരമായിട്ടുള്ള ആ ഗോളോടുകൂടി സമനില ഗോൾ നമ്മൾ നേടുകയായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും വളരെയധികം അഭിമാനവും വളരെയധികം ആവേശവും തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു മത്സരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വേൾഡ് കപ്പ് കളിക്കുന്ന നമ്മുടെ ഖത്തർ ഇതാദ്യമായിട്ട് ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വരുന്ന ആ ഒരു ഗോളിൻ്റെ ഭംഗി, അതെത്ര പറഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ട്, എത്ര സുന്ദരമായിട്ടുള്ളൊരു ഗോളായിരുന്നു അല്ലേ. ആ ഗോള് നമുക്ക് സമ്മാനിച്ച ആ താരത്തിൻ്റെ പേരെന്താണ്? അങ്ങനെ ഇന്നത്തെ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇന്നലെ നമ്മുടെ ഖത്തറിന് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള സുന്ദരമായൊരു ഗോൾ സമ്മാനിച്ച ആ താരത്തിൻ്റെ പേരെന്താണ്? ആ ഒരു സമനില ഗോൾ നമുക്ക് സമ്മാനിച്ച താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജ് പോരട്ടെ എന്നുള്ളതാണ് ആദ്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം. ഇന്നലത്തെ നമ്മുടെ ഖത്തർ മാച്ചിൽ നമുക്ക് വേണ്ടിയിട്ട് ഗോൾ നേടിയ ആ താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഒരു സമനില ഗോൾ, ചരിത്രം കുറിച്ചൊരു സമനില ഗോളായിരുന്നു അത്. ആ ഗോൾ നമുക്ക് സമ്മാനിച്ച ആ താരത്തിന് നമുക്ക് സ്പെഷ്യലി നമ്മുടെ സ്നേഹം കൊടുക്കാം. ആ ഒരു പേര് നിങ്ങൾ മെസ്സേജിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബ്രസീൽ ഒന്ന് കളത്തിലേക്ക് ഇറങ്ങിക്കിട്ടുന്നത് കാണാനായിട്ടുള്ള ഒരു ആവേശത്തിലായിരുന്നു എല്ലാവരും. എന്തായാലും ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഹൃദയം മിടിപ്പ് കുറച്ച് കൂട്ടിയിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില ആണ് ബ്രസീൽ നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ബ്രസീലിനെ വിറപ്പിക്കാനായിട്ട് മൊറോക്കോയ്ക്ക് സാധിച്ചു. ബ്രസീൽ സംഘത്തെ ഒന്ന് അടിമുടി വിറപ്പിക്കാനായിട്ട് മൊറോക്കോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ബ്രസീലിനായിട്ട് 32-ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ആരാധകർ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം മത്സരത്തെക്കുറിച്ച്? ഹൃദയമിടിപ്പ് ഏറ്റിയ നിമിഷങ്ങളായിരുന്നു ആ ഒരു മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. ബ്രസീൽ ഫാൻസിൻ്റെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ കൂടി അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജുകളായിട്ടൊക്കെ തന്നെ പോരട്ടെ. അപ്പം നമ്മളുടെ ചോദ്യം, നമ്മുടെ ഖത്തർ മാച്ചിൽ ഇന്നലെ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ചരിത്ര ഗോൾ കുറിച്ച ആ താരത്തിൻ്റെ പേര് നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു പേര് കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ തകർപ്പനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുട്ബോൾ വിശേഷങ്ങളിലായിരിക്കും കൂടുതൽ ഈ ഒരു മണിക്കൂറുകളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. കാരണം നമുക്കറിയാലോ, മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു മോർണിംഗ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആ വിശേഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ തുടക്കം കുറിക്കുക. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും നമ്മൾ ആവേശത്തിലും ആഘോഷത്തിലും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു തകർപ്പൻ പാട്ടിലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു എന്താ പറയുക, ചെറിയ ഉറക്കോ ഒരു മടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ. ആവേശത്തിലെ ഒരു കിടിലം പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ആദ്യം മെസ്സേജുകളിലേക്ക് പോവാണ്. ഷാജു ശ്രീധർ വളരെ നേരത്തെ നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ്, ഞാനൊരു നല്ല ഡേ അദ്ദേഹത്തിന് വിഷയുന്നു. വിജയൻ ആർ എസിന്റെ മെസ്സേജുണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിൽ മനാഫ് സൺഡേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. തിരിച്ചും മനാഫ് ഒരു നല്ല ഗുഡ് മോർണിംഗ്, നല്ലൊരു ഡേ വിഷയുന്നു. പ്രദീപിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്. സിയാദ് ആ നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന്റെ പേര് എനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജിസൽ ആൻഡ് ജിയാൻ ആണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ജിസലും ജിയാനും മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് രവിശങ്കർജി. കുറേ ദിവസങ്ങൾക്ക് ശേഷം മെസ്സേജ് അയക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് രവിശങ്കർജി. നല്ലൊരു പോസ്റ്ററൊക്കെ, ഗുഡ് മോർണിംഗ് പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ് ഫ്രം ജിസ ജിയ ജിയന്ന ഒമർ ഹിജാൻ ഷെഫിൻ. അടിപൊളി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഫുൾ ടീമായിട്ടാണ് ജിസ ജിയാൻ ജിയന്ന ഉമർ ഹിഷാൻ ആൻഡ് ഷെഫിൻ ഇത്രയും പേരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അവർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് വന്ന പോലെ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ബ്യൂട്ടിഫുൾ മോർണിംഗ് അവന്തിക്ക എസ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ദിൽഷാദ ഗുഡ് മോർണിംഗ് എവറി വൺ. നൂഹ് തൈലും ദുവാ തൈലും ആണ് ഇന്നലെ നിങ്ങളുടെ ഒരു ഒരു കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നൂഹിൻ്റെയും ദുവേൻ്റെയും ഇൻസ്റ്റാ പേജിൽ. അപ്പോൾ എന്തായാലും അതിനൊരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നു. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അൻസിൽ ഹബീബ്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അൻസലെ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ ഖത്തറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു മാച്ചിന് ശേഷം ഒരു ചരിത്രം സംഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലോകകപ്പിലെ ആദ്യ ഗോൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലും നമ്മുടെ കുട്ടികൾക്കും ആ ഒരു ചോദ്യം തന്നെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഖത്തറിന്റെ ലോകകപ്പിലെ ഇന്നലത്തെ മത്സരത്തിൽ അല്ലെങ്കിൽ ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിലായിരുന്നു ഖത്തർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ മാച്ചിലെ നമ്മുടെ ഖത്തറിന് വേണ്ടിയിട്ട് ഗോൾ നേടിയ താരം ആരാണ്, ആ താരത്തിന്റെ പേരാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഖത്തർ സ്വിറ്റ്സർലൻഡ് മാച്ച് ആയിരുന്നു നമ്മൾ ഗ്രൂപ്പ് ബിയിൽ. ഖത്തറിൻ്റെതായിട്ട് ഫസ്റ്റ് മാച്ച് ഇന്നലെ അതായിരുന്നു. അപ്പൊ ആ മാച്ചിൽ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഖത്തറിന് വേണ്ടി ചരിത്ര ഗോൾ സമ്മാനിച്ച ആ താരത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചു തരാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജുകൾ തരാൻ പറ്റും. ഈ മാച്ച് കാണാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ചരിത്ര ഗോൾ കാണണം എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് QFA ഇൻസ്റ്റാ പേജിലേക്ക് എത്തുവാണെങ്കിൽ ആ ഒരു ഗോൾ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റൂ കേട്ടോ. ഉമേഷ് ഏവർക്കും ശുഭദിനം എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ശുഭദിനം വിഷ് ചെയ്യുന്നു. ഇനി വന്നിരിക്കുന്നത് വെരി വോം ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഷബിൻ ഷാജഹാൻ ആണ്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ സൂര്യദർശൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സാക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഷംസുദ്ദീൻ ഹൈദർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്.

காலை வணக்கம் வந்தனம் சுப்பிரபாதம் அதான் ஓகே மோசஸ் ஆளுடைய மெசேஜ் ஆன திருச்சும் நல்லொரு காலை வணக்கம் சுப்பிரபாதம் வந்தனம் எல்லாம் തിരിച്ചു പറയുന്നു മണി മച്ചിങ്ങളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട് അങ്കിത് അർപ്പിത് കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നു കേട്ടോ ആ ഒരു പ്ലെയറിന്റെ പേര് അയച്ചു തന്നിട്ടുണ്ട് നൂറിന്റെ വക ഗുഡ് മോർണിംഗ് വെരി ഗുഡ് ഗുഡ് മോർണിംഗ് നൂർ ഫസ്റ്റ് ടൈം ആണോ നൂർ മെസ്സേജ് ചെയ്യുന്നത് ഹർഷിക നന്ദിക എത്തിയിട്ടുണ്ട് അവർക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടീസ് വന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നു ആ ഒരു നമ്മുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ നമ്മുടെ ഖത്തർ സ്വിറ്റ്സർലൻഡ് മാച്ചിലെ ആ ഒരു ചരിത്ര ഗോൾ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആ ഒരു ഗോൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു പ്ലെയറിന്റെ പേരെന്താണ് ആ താരത്തിന്റെ പേരാണ് നിങ്ങൾ അയച്ചു തരേണ്ടത് 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു റൈറ്റ് ആൻസേഴ്സ് പെട്ടെന്ന് പോരട്ടെ കേട്ടോ കൂടെ തന്നെ സന്തോഷ് പി വിയുടെ അക്കൗണ്ടിൽ നിന്നും കുട്ടീസ് എല്ലാം എത്തുന്നു ആഡം ഏജൻ ആലിനെ ജോയിൻ ചെയ്യുന്നു വെരി വെരി ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും പറയുന്നു കേട്ടോ കൂടെ ഷബീറാണ് റൈറ്റ് ആയിട്ട് അയക്കുന്നത് നമ്മുടെ ഷഹാൻ ആൻഡ് ഷജ ആണ് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലെയറിന്റെ പേര് അയക്കുന്നുണ്ട് അപ്പൊ വേഗം നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് ലയൺ മൂവിയിലെ പാട്ട്

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is your playback singer Naveen Madhav.
3: You are listening to Radio Suno
2: 91.9.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் ஆண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എനിക്കിത് ഉത്തരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായാലും നമ്മൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നത്. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. കൂടെ തന്നെ നമ്മുടെ ഓക്കെ ആഡം ഏജനാലിന് അവരും കറക്റ്റായിട്ട് തന്നെ ആ ഒരു താരത്തിൻ്റെ പേര് സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. നെക്സ്റ്റ് ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. മനാഫ് റൈറ്റ് ആയിട്ടാണോ അയച്ചിരിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് അയച്ചിരിക്കുന്നത് റൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സൂര്യദർശൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. പോറ്റിക്കൊല്ലം എല്ലാവർക്കും ഒരു സുപ്രഭാതം പറയുന്നു. തിരിച്ചും നല്ലൊരു സുപ്രഭാതം നമ്മൾ വിഷ് ചെയ്യാണ്. കൂടെ നമ്മുടെ ചോദ്യം ഇപ്പം കേട്ട് തുടങ്ങിയ നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ നമ്മുടെ റേഡിയോസിനൊക്കെ കേട്ട് ഇപ്പം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഖത്തർ സ്വിറ്റ്സർലൻഡ് മാച്ച് അതിഗംഭീര മത്സരമായിരുന്നു. നമ്മുടെ ഖത്തർ സമനിലയിലേക്ക് എത്തി. തീർച്ചയായിട്ടും ഖത്തറിൻ്റെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഒരു ഹിസ്റ്റോറിക് മൊമെൻറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾ എന്ന് പറയുന്ന ആ ഒരു ഒരു വലിയ വലിയൊരു വലിയൊരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾ നമുക്ക് സമ്മാനിച്ച ആ താരത്തിൻ്റെ പേരെന്താണ്, ഖത്തറിൻ്റെ ആ ഒരു താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതലിങ്ങനെ ചോദിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഖത്തറിൻ്റെ ആ ഒരു പ്രിയപ്പെട്ട താരത്തിൻ്റെ പേര് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. ഒപ്പം തന്നെ പല മത്സരങ്ങളുടെയും അപ്ഡേറ്റുകൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു മോർണിംഗ് ടൈമിൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് സിയിൽ ഹെയ്തി അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡ് മാച്ച് ഉണ്ടായിരുന്നു. അതില് ഗ്രൂപ്പ് സിയിൽ ഹെയ്തീനെ ഏകപക്ഷീയമായിട്ടുള്ള 1 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് സ്കോട്ട്ലൻഡ് മുന്നേറി എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്, ഏറ്റവും പുതിയൊരു വിശേഷം എന്ന് പറയുന്നത്. 28-ാമത്തെ മിനിറ്റിൽ മിഡ്ഫീൽഡർ ജോൺ മഗ്ഗിൻ നേടിയ ഗോളാണ് സ്കോട്ട്ലൻഡിന് ആ ഒരു ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഒരു സംഭവം കൂടിയുണ്ട്. ഇതോടെ ബ്രസീലും മൊറോക്കോയും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് 1-ാമതെത്തി. അതാണ് അതിനകത്ത് ഒരു ഭയങ്കര സംഭവമായിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു ഒരു കാര്യം. ബ്രസീലും മൊറോക്കോയും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞ ചെറിയ ഈ തുടക്കമിട്ട ദിവസങ്ങളിൽ തന്നെ എത്തുക എന്ന് പറഞ്ഞൊരു ഗംഭീര സംഭവമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ബ്രസീലും മൊറോക്കോയും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് 1-ാമതെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു വിശേഷം കൂടി ഈ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. മത്സരത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ സ്കോട്ട്ലൻഡാണ് കളം നിറഞ്ഞതെങ്കിലും 10 മിനിറ്റുകൾക്ക് ശേഷം ഹെയ്തി ശക്തമായിട്ട് തിരിച്ചെത്തുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കളം നിറഞ്ഞ് കളിച്ച ടീമുകളൊക്കെ ഗതി അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹെയ്തിയെ വീഴ്ത്തിക്കൊണ്ട് സ്കോട്ട്ലൻഡ് അതിഗംഭീരമായിട്ട് മുന്നോട്ടെത്തി എന്നുള്ള വിശേഷങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഫുട്ബോളാണ്, പല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളതാണല്ലേ. മത്സരത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ സ്കോട്ട്ലൻഡാണ് കളം നിറഞ്ഞതെങ്കിലും 10 മിനിറ്റുകൾ ശേഷം ഹെയ്തി ശക്തമായിട്ട് തിരിച്ചെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മത്സരമാണ് അങ്ങനെ മാറി മറിഞ്ഞാണ് അവസാന സ്കോറിലേക്കും അല്ലെങ്കിൽ അവസാന റിസൾട്ടിലേക്കും ഒക്കെ എത്തുക അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയും അത്ഭുതങ്ങൾക്കായിട്ട് നമുക്ക് വേൾഡ് കപ്പിലെ അത്ഭുതങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. 100 പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് അല്ലേ, എനിക്ക് തോന്നി 100 ഫസ്റ്റ് ടൈം ആണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഇഷ്യയിൽ നമുക്ക് അങ്ങോട്ട് തുടരാം 100. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ആരുടെയാ നോക്കട്ടെ, ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഒരു ഓഡിയോ ആണ്. ഇത് ആരാണ് അയച്ചിരിക്കുന്നത്? ഞാനത് കേട്ട് നോക്കാട്ടോ. എനിക്കൊരു ഓഡിയോ ആണ് അയച്ചു തന്നിട്ടുള്ളത്, കേൾക്കുന്നതായിരിക്കും, പേര് കൂടി അതിനകത്തുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും കേൾക്കാം. ബിനോജ്, ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ബിനോജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. റാഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റാഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇറ്റ് വാസ് എ സെൽഫ് കോൾ. ഓക്കെ, റാഷിദിൻ്റെ മെസ്സേജ്. നെക്സ്റ്റ് നൗഷാദിൻ്റെ ഒരു ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നൗഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും നൗറിനും നസ്രിനുമാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് നിസ ഓക്കെ, ആ താരമല്ല കേട്ടോ, വേറൊരു താരമാണ്. ഹാരിസ് അടവനക്കാട്, സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് നിസക്കുട്ടി. താങ്ക് യു സോ മച്ച് ജസ്റ്റേജി, ഒരുപാട് സന്തോഷം, സ്നേഹം. റൈറ്റ് ആൻസർ ജസ്റ്റേജി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഷംസുദ്ദീന്റെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് തന്നെ എത്തുന്നു. ഐ എം ഷബീർ ഖത്തർ എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷബീറിനും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്നാലും ചോദ്യത്തിന് ഉത്തരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ എല്ലാവരിലേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അടുത്ത പാട്ട് ലവ് ആക്ഷൻ ഡ്രാമ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നൂർ ആദ്യമായിട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ രവിശങ്കർജി പറയുന്നുണ്ട് വെൽക്കം നൂർ, വെൽക്കം, സ്പെഷ്യലി ഒരു വെൽക്കം ബൊക്കെയൊക്കെ തരുന്നുണ്ട് കേട്ടോ മെസ്സേജിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ ഷിഹാബുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, അതായത് സാഹിദും വാഹിദുമാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നെഹല അഫ്സർ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് നെഹല അഫ്സർ. പ്രയാഗിയാണ് മെസ്സേജ് ചെയ്തത് അല്ലേ, ഞാൻ ആ വോയിസ് നോട്ട് കേൾക്കാം കേട്ടോ. നിധി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി കേൾക്കാൻ പോകുന്ന പാട്ട് ലവ് ആക്ഷൻ ഡ്രാമ എന്ന മൂവിയിൽ ഹരിശങ്കറും ഗൗരി ലക്ഷ്മിയും ഒക്കെ ചേർന്ന് പാടി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങനെ കേട്ട് ആസ്വദിച്ച് ഈ ഒരു സവാരി ഇങ്ങനെ മുന്നോട്ട് പോകാം. ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Let's play football.
0: Football Mania.
5: ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റ് കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
4: Let's play football.
0: Football Mania.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മള്. അപ്പൊ എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിയാസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ്, സിറാജിന്റെ മെസ്സേജാണ്. മാധവും മാനവും മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ജിസൽ ജോബിറ്റ ആൻഡ് ലോറിയൽ ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ എന്നുള്ള മെസ്സേജ്. ഹെലന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നൂറിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇനി ഡെയിലി കാണാം എന്നുകൂടി നൂറിനെ നമ്മളൊക്കെ ചേർന്നിട്ട് വെൽക്കം ചെയ്തു. ഫസ്റ്റ് ടൈമാണ് നൂറ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നൂറിനെ നമ്മൾ വെൽക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ ഡെയിലും നമുക്ക് കാണാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഷംല മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഷംല അബ്ദുൽ കരീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും ചൂട് കുറഞ്ഞൊരു ദിവസം. അതൊരു നല്ല ആശംസയാണ് കേട്ടോ. അതങ്ങനൊരു ഒരു ആശംസ നമുക്ക് ആവശ്യമായിരുന്നു. അത് ഓർത്ത് അയച്ചതിന് മുഹമ്മദ് നാസിമാണ് അയക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും ചൂട് കുറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നാസിം ആ ഒരു മെസ്സേജ് അയക്കുന്നത്. നറ്റാഷയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നറ്റാഷ കുട്ടിക്കും നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള സമയമാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷമീർ ഷായുടെ ഗുഡ് മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ഷമീർ ഷാ. ജംഷിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിൽ വന്നു, എഴുതിയത് വേറെ ആയിപ്പോയി. ഓക്കെ ഓക്കെ. ഹാർജി ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്ക് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ടാണ് ലൈക്കുട്ടി ജോയിൻ ചെയ്തിട്ടുള്ളത്. മോർണിംഗ് മെസ്സേജുമായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാലും ബാക്കിയുള്ളവരുടെ മെസ്സേജുകളും കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനായിട്ടുള്ള സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. ഇമാനുവൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഇമാനുവൽ. ഒരു നല്ല ഡേ നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് 21st century എന്ന സിനിമയിലെ ഒരു ഒരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു പാട്ടാണ്. സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഇനിയും വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. 5000097 എന്ന നമ്പറിലേക്ക്. ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മോർണിംഗ് സവാരിയിൽ നമ്മൾ ഒരുമിച്ച് പാട്ടുകളൊക്കെ ആസ്വദിച്ച് അപ്ഡേറ്റുകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു സവാരിയിൽ മുന്നോട്ട് പോകുന്നത്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: The Oscar goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
4: You're listening to Radio Sonoro.
3: Listen to my songs on Radio Sonoro 91.7 FM. K to Kutkudum.
4: You're listening to...
5: Morning Safari.
4: Morning Safari.
5: Morning Safari.
6: Only on Radio Sonoro 91.7 FM.
7: You are listening to...

0: Radio Sunou 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
1: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. June 14th, ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇന്ന് ഫുട്ബോളിന്റെ ആഘോഷത്തിലും ആവേശത്തിലും ഒക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച സമയങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്വിറ്റ്സർലൻഡ് ഖത്തർ മത്സരത്തിൽ അതിഗംഭീരമായിട്ടൊരു ഗോൾ, മനോഹരമായിട്ടുള്ളൊരു തകർപ്പൻ ഹെഡറിലൂടെ നമുക്ക് ആ ഗോൾ സമ്മാനിച്ച താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇനി എത്തിയിട്ടുണ്ട്. ഐ ദ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ആഗ്നേയ വന്നിട്ടുണ്ട്, ബിർളയിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും സിനാന്റെ മെസ്സേജ്. ഒക്കെ ഒരു വിഷസ് ആണല്ലേ. ഹലോ, ടുഡേ മൈ സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് കെമിസ്ട്രി എക്സാം. ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്ന് കെമിസ്ട്രി എക്സാം ആണ്, അപ്പോൾ അവർക്ക് ഓൾ ദി ബെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. സിനാൻ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ കെമിസ്ട്രി ടീച്ചറാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി മെസ്സേജാണ്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് കെമിസ്ട്രി എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് എഴുതാനായിട്ട് ഓൾ ദി ബെസ്റ്റ് പറയുന്നത് കെമിസ്ട്രി ടീച്ചറായിട്ടുള്ള സിനാനാണ്. അടിപൊളി. അപ്പോൾ എല്ലാവരും സൂപ്പറായി തന്നെ ചെയ്യട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. സുപ്രഭാതം, ഇതാരാണ്? ഓക്കെ, ഇന്ന് സുപ്രഭാതം, ദേവ്നന്ദ, ദേവ്ദത്ത്, ദേവ്ദർശ്, ഇവാൻ, ഡി പി എസിൽ നിന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ബൈ നോയൽ വിജത് ഫ്രം ഭവൻസ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗോപിനാഥ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഖത്തറിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൺഗ്രാറ്റ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിൻ്റെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഐദിൻ മുഹമ്മദ് ഗുഡ് മോർണിംഗ് പറയുന്നു, ശാന്തിനി കേത്തിൽ നിന്നും ഗുഡ് മോർണിംഗ്. നൈക്ക അന്നിയാൻ എത്തിയിട്ടുണ്ട് ഐഡിയയിൽ നിന്നും. എൻ്റെ ആദ്യത്തെ കൺമണി സഫ്വാന മോൾക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുന്നു. കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ജന്മദിനം പ്രിയതമൻ ഷഹബാസിനൊപ്പം ദുബായിൽ അവർ ആഘോഷിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ ദോഹയിൽ നിന്നും പപ്പ. സലാം ഹബീബി കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സഫ്വാനയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളിത് ആവശ്യം.

അഭിജാനിക്സൺ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അഭിജാനിക്സൺ. ബിജു അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ സമയത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു മറുപടി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബൗലം ഖൗഖി എന്ന് പറയുന്ന ആ ഒരു തകർപ്പൻ അദ്ദേഹമാണ് നമുക്ക് ആ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ. ശരിക്കും പറഞ്ഞാൽ ഖത്തറിന്റെ ഹിസ്റ്ററിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആയിരുന്നു അത്, ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഗോൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ QFA പേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗോൾ കാണാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സന മൊയ്തൂട്ടി പൊൻവീണ എന്നുള്ള പാട്ടിന് വേണ്ടി ചെയ്ത കൗഭൂഷൺ ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും ബാക്കി അപ്ഡേറ്റ്സിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് നമ്മളിപ്പോൾ കേട്ട് ആസ്വദിക്കുന്നത്.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: Let's play football.
8: Football Mania.
9: Football 2026 ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റു കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
10: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ബിഗർ ആൻഡ് ലുലു.

0: setting sun like a pearl upon the ocean. Come and feel me, come on heal.
1: പലരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. ഹാവ് എ ഗ്രേറ്റ് പോസിറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ എന്നാണല്ലേ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേ വിഷ് ചെയ്യുന്നത് അൽജോ ആണ്. ദിനേശിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, വെരി ഗുഡ് മോർണിംഗ് തത്ത, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. അഷ്കർ പി ഹംസയുടെ മോർണിംഗ് ഉണ്ട്. വിഷ്ണു രമ്യ, അബിൻ തോമസ്, സനൽജി, അങ്ങനെ എല്ലാവരും നല്ല നല്ല മെസ്സേജുകളൊക്കെ അയച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാര്യം വായിച്ചു കേട്ടോ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ട്രെൻഡ് ആവാനായിട്ട് അധികം നേരം

ഒന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് വായിച്ചത്. ഒരു ട്രെൻഡാണോ എന്നൊരു സംശയവും എനിക്ക് തോന്നിപ്പോയി. ഞാനത് വായിക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. മുമ്പൊക്കെ റെസ്റ്റോറൻറ്റിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വരാൻ വൈകുന്നത് കൊണ്ടാണോ എന്നൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ഇന്ന് സോളോ ഡൈനിങ് എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ വലിയൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുടെയും ശല്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ മണവും രുചിയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ ഈ രീതി സഹായിക്കുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ സ്വന്തം കൂട്ട് ആസ്വദിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് സോളോ ഡൈനിങ്ങിന് ആരാധകരെ കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സംഗതി വായിച്ചത് കേട്ടോ. അപ്പോൾ സോളോ ഡൈനിങ് ഞാനിപ്പോൾ ആലോചിക്കും, നമ്മളെപ്പോലെ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് പോയി അല്ലെങ്കിൽ സോളോ ആയിട്ട് ഗംഭീരമായിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും നമ്മളല്ലേ. ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലയെന്നല്ല, ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് സർക്കിളുണ്ട്, ഒരുപാട് ആളുകൾ ചുറ്റിനും ഉണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ എന്താ പറയുക, ഈ സോളോ ഡൈനിങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സോളോ ലൈഫിനെ ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു പക്ഷേ പ്രവാസികളായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഈ സോളോ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഈ സോളോ ഡൈനിങ് എന്ന് പറയുന്ന സംഭവം വായിച്ചപ്പോൾ അത് ആലോചിച്ചത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകും. സോളോ ലൈഫിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. കണക്റ്റ് ആകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മെസ്സേജിൽ പറയാം, അല്ല വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. നിങ്ങളുടെ സോളോ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ സോളോ ഡൈനിങ് ഒക്കെ ട്രെൻഡ് ആവുന്നതിന് മുമ്പേ സോളോ ലൈഫിൽ പോയ ഒരുപാട് ആളുകളും ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ട്രെൻഡിനെ കുറിച്ച് വായിച്ച സമയത്ത് ചോദിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ലൈഫിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നമ്മളുടെ ഒരു മറുപടിയിലേക്ക് നമ്മൾ തന്നെത്താനെ ചിന്തിച്ച് നമ്മളുടെ ഒരു കാൽക്കുലേഷനിലേക്കൊക്കെ എത്തുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ. കാരണം യാത്ര ചെയ്തു പോകുന്ന സമയത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം നിങ്ങളുടെ സോളോ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കിയ ലൈഫിലേക്കായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ഇന്ന് എനിക്ക് ചോദിച്ചു തുടങ്ങാനായിട്ടുള്ളത്. ഈ ആഴ്ചയിൽ ചോദിച്ചു തുടങ്ങുന്ന ചോദ്യം ഇതാണ്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ ചോദ്യം കണക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ചിറാപുഞ്ചി സോങ് ആണ് ഇനി മോർണിംഗ് സവാരിയിൽ. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തറിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
0: Malabar Golden Diamonds Morning Safari,
3: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
2: Chennai beats.
9: Tamil head of the R
10: in the art of podumakkolanda

0: സേതുപതി എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇപ്പതാ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്നു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സോളോ ഡൈനിങ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അത് ട്രെൻഡൊക്കെ ആവുന്നതിന് മുമ്പ് ഒരുപക്ഷെ സോളോ ലൈഫിന്റെ ഭംഗി അറിഞ്ഞ ഒരുപാട് ആളുകൾ ഇങ്ങനെ കേട്ടു പോകുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപക്ഷെ പ്രവാസികളായിരിക്കും ഏറ്റവും കൂടുതൽ സോളോ ലൈഫിന്റെ ഒരു ഭംഗി അറിഞ്ഞതും അല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആളുകളുമായി കൂട്ടമായിട്ട് നടക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നടന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചോദിച്ച് തുടങ്ങിയ ചോദ്യം എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത്
1: ഗുഡ് മോർണിംഗ് മിസ്, ഞാൻ ഷഹീമ.
0: ആ ഷഹീമ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നോ?
1: നല്ല വിശേഷം, നല്ല വിശേഷം. റിയലി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ സോളോന്റെ.
0: താങ്ക് യു, താങ്ക് യു. എന്താ അഭിപ്രായം?
1: ഓക്കെ, എന്റെ അഭിപ്രായം, ഞാൻ സോളോ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ പാസ്റ്റ് 2.5 ഇയേഴ്സ് സോളോ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ബിഗസ്റ്റ് ലേണിംഗ് ഫ്രം സോളോ ഇസ് ദാറ്റ് എനിക്ക് ഞാൻ മതി എന്നുള്ളതാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ബാക്കിയുള്ള നമ്മുടെ ഹ്യൂമൻ കണക്ഷൻസ് ഒക്കെ വി ലേൺ നോട്ട് ടു ബി വെരി അറ്റാച്ച്ഡ് വിത്ത് അതർ ഹ്യൂമൻസ്, ലൈക് വിത്ത് ദ പീപ്പിൾ അറൌണ്ട് അസ്. എന്നാ പോലും ഐ എം ഓക്കെ വിത്ത് മീ ആൻഡ് ഐ എം ഇനഫ് ഫോർ മീ എന്നുള്ള ഒരു റിയലൈസേഷൻ വരുന്ന ടൈം ഉണ്ട്. വെരി പവർഫുൾ. നമ്മൾ ഒരുപാട് ഒരുപാട് ഒബ്സർവ് ചെയ്യാൻ പഠിക്കും നമ്മൾ സോളോ ഉള്ള സമയത്ത്. ചുറ്റും ആൾക്കാർ ഇരിക്കുമ്പോൾ ദ തിങ് ഈസ് അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കേൾക്കും. പക്ഷെ സോളോ ആകുമ്പോൾ നമ്മളും നമ്മുടെ തോട്ട്സും നമ്മുടെ ഒബ്സർവേഷൻ, ഇതാണ് എന്റെ സോളോ ലൈഫിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ബിഗസ്റ്റ് ടേക്ക് അവേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് യു യുവർ സെൽഫ് ആൻഡ് ഗോഡ് എന്നുള്ളത്.
0: പക്ഷേ ഇത് പറയുമ്പോഴും ചില സമയത്ത് നമുക്ക് ആളുകൾ വേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളും ഒക്കെ നമ്മളിവിടെ വേണം താനും.
1: ഓ, തീർച്ചയായും. യു കനോട്ട് ലിവ് വിതൗട്ട് ഫ്രണ്ട്സ്. എന്റെ ബിഗസ്റ്റ് സപ്പോർട്ട് സർക്കിൾ എന്റെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ദർ ആർ ടൈംസ് ദാറ്റ് യു ലവ് ടു സിറ്റ് വിത്ത് യുവർ സെൽഫ്. ലൈക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സോളോ ആക്ടിവിറ്റി ആണ് ഫ്രൈഡേ ഏർലി മോർണിംഗ് ഞാൻ ബീച്ചിൽ പോയിരിക്കും. ജസ്റ്റ് വാച്ച് ദ സൺറൈസ്.
0: ഓക്കേ, അടിപൊളി.
1: ഞാനും ആ മറ്റേ വേവ്സിന്റെ സൗണ്ടും ആ ബീച്ചും, ഇറ്റ് ബ്രിങ്സ് യു സോ മച്ച് ക്ലോസർ ടു ഗോഡ്. ഒരു വല്ലാത്തൊരു ഒരു നമുക്കൊരു നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം
0: തോന്നും.
1: ഓ, ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത്.
0: താങ്ക്
1: യു, നിസ, ഹാവ് എൻ അമേസിംഗ് ഡേ.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോളോ ലൈഫിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു ആളെ സംസാരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ച് കഴിഞ്ഞത്. കൂടെ റൌഫ് പാലാട്ടിന് ഒരു മെസ്സേജ് ഉണ്ട്. ഫ്രീഡം കിട്ടും ഒറ്റയ്ക്ക് പോയാൽ, ഫുഡ് ആൻഡ് ട്രാവൽ ആണെങ്കിൽ. കൂട്ടമായി പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടം നോക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് റൌഫ് പാലാട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടിയാണ് ചോദിച്ചു വരുന്നത്. വിളിക്കാം 444-444-9174 എന്ന നമ്പറിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം എനിക്ക്, 500-00-917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. നമ്മൾ കേൾക്കുന്നത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ ഒറ്റത്തുമ്പി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കാണ് നമ്മളിതാ വരുന്നത്. ഒറ്റയ്ക്കുള്ള ലൈഫിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആ ഒരു പാട്ടിലേക്ക് നമ്മളിതാ എത്തുകയാണ് മോർണിംഗ് സവാരിയിൽ. ജെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് വിശേഷങ്ങളുമായിട്ട്.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
3: Messi, Ronaldo, Neymar,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ.
1: Naseem Surgical and Medical Center.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
1: Naseem Surgical and Medical Center. Appointmentukal kai vilikku
3: 444111133. Hi, this is Shweta Menon. You're listening to Radio Suno, Kattan's favorite radio station. Get

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: സോളോ ഡൈനിങ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഒറ്റയ്ക്കുള്ള ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. നമ്മളുടെ കൂടെ അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്.
6: നജീബ്,
5: പറയൂ, എന്താണ് വിശേഷങ്ങളൊക്കെ?
6: ഓക്കെ,
5: സോളോ ലൈഫിൽ എന്തൊക്കെയാണ് പഠിച്ചത്?
6: സോളോ ഈ കാലത്ത് സോളോ ലൈഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്.
5: തന്നെത്താനെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മൾ പ്രവാസി ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി സോളോ ലൈഫിന്റെ ഭംഗിയും അതിന്റെ ഓപ്പോസിറ്റും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാക്കുന്നത്.
6: ഞാന് ഇതിൽ മനസ്സിലാക്കിയത് ഒന്ന്, ഈ ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഈ ഫുഡ് ഇപ്പൊ കമ്പനി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ആക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അനാവശ്യമായിട്ട് ഓർഡർ ചെയ്തിട്ട് വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ എനിക്ക് യോജിപ്പില്ല. ഞാനിത് മുമ്പേ തുടങ്ങിയതാണ്. ഞാനിതൊരു ഞാനിപ്പോ ഖത്തറിൽ വന്നിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ. ഞാൻ സൗദിയിലുള്ള സമയത്ത് ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച അതിന്റെ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്.
5: പിന്നെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള ലൈഫിൽ? എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്വന്തം കാൽക്കുലേഷനിലേക്ക് വരിക, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ്?
6: ഉണ്ട്, കാൽക്കുലേഷനിലും കുറെ ഉണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഫ്രണ്ട്സ് അതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നില്ല. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു അഭിപ്രായം എടുക്കും. പിന്നെ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു അഭിപ്രായങ്ങളാണെങ്കിൽ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കും.
5: പിന്നെ
6: ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ ഫ്രണ്ട്സിന്റെ ഒരു
5: അഭിപ്രായം
6: തീർച്ചയായിട്ടും. എന്റെ അഭിപ്രായം നിർബന്ധമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പരമാവധി ഒറ്റയ്ക്ക് തന്നെ പോകാൻ നല്ലത്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നും രണ്ടും തന്നെ ഒരുപാട് കാരണങ്ങൾ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധമാണെന്നല്ല, അതൊരു നല്ലതാണെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ.
5: അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹം പറയുന്നത് സോളോ ലൈഫ് വളരെ നല്ലതാണ്, പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് കാരണങ്ങൾ കൊണ്ടും അത് നല്ലതാണ് എന്നുള്ളൊരു ഒരു ഒപ്പീനിയൻ ആണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം എന്നറിയാൻ കൂടി ആഗ്രഹമുണ്ട്. ഈ ഒരു കാര്യം കണക്ട് ചെയ്യായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാം. 444-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾസ് വരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്ന ചിത്രചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിൽ ഒരു നല്ല പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. കാശ്മീരം മൂവിയിലെ പാട്ടാണ് ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വിളിച്ചും പറയാം. 444-917.

0: സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: You're listening to

0: Sunt 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like swagatham. Update galumai Nisa. ഫിഫ ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഖത്തർ. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ സമനില. അന്തിമ വിസിൽ മുഴങ്ങാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സമനില ഗോൾ പിറന്നത്. മത്സരത്തിന്റെ 94th മിനിറ്റിൽ ലഭിച്ച മനോഹരമായ ക്രോസ് ഒരു തകർപ്പൻ ഹെഡറിലൂടെ ബൌലം ഖൗക്കിയാണ് വലയിലേക്ക് എത്തിച്ചത്. മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ഓരോ പോയിന്റ് വീതം ഇരു ടീമുകൾക്കും ലഭിച്ചു. ലോകകപ്പിൽ ഖത്തർ നേടുന്ന ആദ്യ പോയിന്റ് നേട്ടമാണിത്. സ്വകാര്യ സ്കൂളുകളിൽ പുതിയ സ്കൂൾ ഫീസ് പോളിസി പുറത്തിറക്കി ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം. പുതിയ നയപ്രകാരം സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് 18 മുൻപ് രക്ഷിതാക്കൾക്ക് അറിയിപ്പ് നൽകണം. പ്രൈവറ്റ് സ്കൂളുകൾക്കും കിൻഡർ ഗാർഡനുകൾക്കും പുതിയ നയം ബാധകമാണ്. 2026 സസ്റ്റൈനബിലിറ്റി എക്സലൻസ് അവാർഡ് സ്വന്തമാക്കി അഷ്ഗാൽ. പബ്ലിക്സ് വർക്ക്സ് അതോറിറ്റി സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ സസ്റ്റൈനബിലിറ്റി എക്സലൻസ് അവാർഡ് 2026 അർഹരായി. ഗൾഫ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ അവാർഡ് സമ്മാനിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ ബ്രസീലിനും മൊറോക്കോയ്ക്കും സമനില തുടക്കം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്.

0: रेडियो सुनो 91.7 FM
1: कतर्स हैप्पीनेस फ्रीक्वेंसी नाउ अवेलेबल ऑन Amazon Music. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞമ്മൽ ബോയ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ.

0: തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: Everyone, this is Arman Malik
8: here.
7: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்ட் அண்ட் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
6: ഫുട്ബോൾ ആണ് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷവും ഏത് സെക്കൻഡിലും എന്തും സംഭവിക്കാം. അവസാന നിമിഷമാണ് സ്വിറ്റ്സർലൻഡ് പടയെ സമനിലയിൽ കുരുക്കി നമ്മുടെ ഖത്തർ അതിഗംഭീരമായിട്ട് നമ്മളുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അതിനൊരു ആവേശം വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നേരെ ഫുട്ബോൾ മേനിയ വിശേഷങ്ങളിലേക്ക്. ലോകകപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഖത്തർ ആദ്യത്തെ പോയിന്റ് നേടിക്കൊണ്ടാണ് മുന്നേറിയത്. ആദ്യ മത്സരത്തിൽ തന്നെ ഇത്രയും വലിയൊരു ആവേശം നമുക്ക് ടീം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മത്സരത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കരുൺജി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുൺജിക്ക് എന്താണ് ആ ഒരു മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടുപോകാം.
7: ഹലോ റേഡിയോ ലിസണേഴ്സ്, ഞാൻ കരുൺ. യൂറോപ്യൻ ശക്തികളായ സ്വിറ്റ്സർലാൻഡിനെതിരെ ഇഞ്ചുറി ടൈമിൽ കളി കഴിയാൻ കേവലം ഒരു നിമിഷം ബാക്കി നിൽക്കെ ഹൊമാമ ലെമിമിന്റെ മനോഹരമായ ഒരു ഇടത് വിങ് ക്രോസിൽ നിന്നും ക്യാപ്റ്റൻ ബുവാലം കുക്കി നേടിയ തകർപ്പൻ ഹെഡറിലൂടെ ഖത്തർ തങ്ങളുടെ 2026 ലോകകപ്പിലെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. തികച്ചും അർഹമായ ഒരു 1-1 ആണ് ഇന്ന് ഖത്തർ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ആദ്യ പകുതിയിൽ ബ്രീ ലംബോളോ നേടിയ പെനാൽറ്റിയിലൂടെ സ്വിറ്റ്സർലാൻഡ് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് അവർ മത്സരം ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ വളരെ ഹീറോയിക്കായിട്ടുള്ള ഗോൾ കീപ്പിങ്ങിലൂടെ ഖത്തറിൻ്റെ ഗോളി മെഹ്മൂദ് അബുനാദ രക്ഷകന്റെ രൂപത്തിൽ പറന്നെത്തി ഖത്തറിനെ ഈ മത്സരത്തിൽ ഒരു സമനിലയിലേക്ക് നയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഗ്രാൻഡ് സക്കയുടെയും അതുപോലെ തന്നെ റിക്കാർഡോ റോഡ്രിഗസിന്റെയും മാനുവൽ അക്കാഞ്ചിയുടെയും പ്രബലരായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിനെതിരെ ഒരു സമനില നേടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയുള്ള ഗ്രൂപ്പ് മാച്ചസിൽ ഖത്തർ വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അടുത്ത കളി ഇനി ഖത്തറിന് കാനഡയിലാണ്, അഗൈൻസ് കാനഡ. ഐ ഹോപ്പ് ദേ ഡു വെൽ ആൻഡ് ഐ എം ഷുവർ ദേ വിൽ ഡു വെൽ വിത്ത് കോൺഫിഡൻസ് ദാറ്റ് ദേ ഹാവ് ടേക്കൺ ഫ്രം ദിസ് ഗ്രേറ്റ് മാച്ച്.
6: തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാകട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനായിട്ടുള്ളത്. വലിയ വലിയ വിജയങ്ങൾക്ക് മുൻപായിട്ടുള്ള അതിഗംഭീരമായ തുടക്കം.
0: Let's play football.
8: Football Mania.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 million real ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
9: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: മോർണിംഗ് സഫാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുകയാണ്. നിസയെ അപ്പുണ്ട് തന്നെയാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ്.
1: അപ്പം എന്നാലും ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരു 6 മണി മുതൽ
0: ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്
1: ഫുട്ബോളിന്റെ ലോകത്താണ്.
0: തീർച്ചയായിട്ടും.
1: പക്ഷെ അതിനിടയിൽ നമ്മൾ അല്ലാതെ 7 മണിക്ക് ജസ്റ്റ് അല്ലാത്ത വിശേഷങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും. എന്തായാലും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ രാവിലെ നമുക്ക് എണീക്കാൻ സാധിച്ചത്. സന്തോഷത്തോടു കൂടിയിട്ടാണ് സാധിച്ചത്.
1: തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ഖത്തറിന്റെ ഫുട്ബോളിനോടുള്ള ആവേശം ലോകം ഏറ്റവും അടുത്ത് കണ്ടു, ഓൾറെഡി കണ്ടതാണ്. എങ്കിൽ കൂടി ഒന്നുകൂടി അത് ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്.
0: തീർച്ചയായിട്ടും. 2022 ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയ ലോകകപ്പും ലോകകപ്പ് ആവേശവും മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇന്നത്തെ മാച്ചിന് ഖത്തറിന് കിട്ടിയ ഒരു സപ്പോർട്ട്, ആഗോള തലത്തില് ഖത്തറിന് കിട്ടിയ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വലിയ അത്ഭുതത്തോടെ നോക്കി കാണുന്നു എന്നുള്ളതാണ്.
1: മാത്രമല്ല നമ്മുടെ ഫാൻ ഗ്രൂപ്സ് ഭയങ്കര ഗംഭീരമാണ്. അവരുടെ സ്റ്റോറീസ് തീർച്ചയായിട്ടും QFN പേജിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അവര് പോകുന്നതും അവിടേക്ക് എത്തുന്നതും അതിനുശേഷം അവർ റെഡി ആവുന്നതും ടീമിന് വേണ്ടി ചിയർ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് QFN ഇൻസ്റ്റാ പേജിൽ എല്ലാ വീഡിയോസും കിടപ്പുണ്ട് കേട്ടോ.
0: അതോടൊപ്പം തന്നെ നമ്മൾ തന്നെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ശരി, പ്രവാസി സമൂഹമാണെങ്കിലും ശരി, വലിയ സ്ക്രീനുകളിൽ മാച്ച് സംഘടിപ്പിക്കുന്നു. ഷോപ്പിംഗ് മാളുകളിൽ വലിയൊരു ആവേശം ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതൊക്കെയാണ്.
1: തീർച്ചയായിട്ടും നല്ലൊരു തുടക്കം ഖത്തറിന് ലഭിച്ചു. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ടീം ചെറുതല്ലാത്തൊരു ടീമാണ്. ആ ടീമിനെതിരെ അതിഗംഭീരമായിട്ടുള്ള ഒരു സമനിലയിൽ, അതും സെക്കൻഡുകൾ മത്സരം അവസാനിക്കാൻ
0: മിനിറ്റുകൾക്ക് മുമ്പ്,
1: സെക്കൻഡുകൾ മാത്രമുള്ള സമയത്ത് ഒരു സമനില. മാത്രമല്ല ഖത്തറിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ലോകകപ്പിലെ ആദ്യത്തെ പോയിന്റ് ആണത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ആദ്യത്തെ ഒരു ഗോള്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ചരിത്രങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. ഗോളിനെ എടുത്തു പറയണം കേട്ടോ.
0: തീർച്ചയായിട്ടും. എനിക്കൊന്നു മാച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടി ചെല്ലുന്നത് നമ്മുടെ ഗോളിയുടെ അടുത്തേക്കാണ്.
1: തീർച്ചയായിട്ടും.
0: അദ്ദേഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിനന്ദിക്കുന്നതും ആശ്ലേഷിക്കുന്നതും.
1: തീർച്ചയായിട്ടും. മഹമ്മൂദ് അബൂനാദ ഗോൾ കീപ്പർ, ലോകകപ്പിലെ മാൻ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തരി താരം കൂടിയാണ് അദ്ദേഹം. സ്വിറ്റ്സർലൻഡിനെ 7 ഷോട്ടുകളാണ് അബൂനാദ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഗോളി കില്ലാടിയായിരുന്നു എന്ന് തന്നെ നമുക്ക്.
0: അദ്ദേഹത്തിന്റെ ആ ഒരു വലയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആവേശം കുറച്ചുകൂടി കൂടിയോന്നൊരു സംശയം. ഇതിപ്പോ ആദ്യം കുറവാണെന്ന് ചോദിച്ചിട്ട് ഇതിപ്പോ കുറയുന്നില്ല എന്നുള്ള സംശയം.
0: കഴിഞ്ഞ മാസം നമ്മൾ ഏകദേശം ഈ ഒരു സമയത്ത്
1: ഞാൻ തന്നെ ചോദിച്ചു 7 മണിക്ക് കുറവാണോ എന്ന്
0: സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ആവേശം കുറവാണ്. പിന്നെ മറ്റൊരു വലിയ ഘടകം കൂടി ഉണ്ട് കേട്ടോ. മലയാളിയുടെ സാന്നിധ്യം തന്നെ വന്നപ്പോ തന്നെ തസ്സിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോസ്റ്ററുകൾ.
1: പിന്നെ തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഒരുപാട് ഫുട്ബോൾ സോങ്സും വരുന്നുണ്ടായിരുന്നു. ഒത്തിരി പാട്ടുകൾ വന്നു, പക്ഷെ ചില പാട്ടുകൾക്ക് പഞ്ച് പോരാ എന്നുള്ളൊരു അഭിപ്രായം പല ഭാഗത്തുനിന്നും കേട്ട സമയത്താണ് കൊച്ചിയിൽ നിന്ന് കുറച്ച് കുട്ടികള് അവര് ജസ്റ്റ് ഒരു പാട്ട് ചെയ്തിട്ടു. ആ പാട്ടിന്റെ ചെറിയ പോർഷൻ നമ്മളിതാ നിങ്ങളെ ഒന്ന് ഇപ്പൊ കേൾപ്പിക്കാട്ടോ.

0: എന്റെ അമ്മ എന്തല്ലേ.
1: അത് തന്നെ, കേരളത്തിൽ നിന്നാണ് പാട്ട് വരുന്നത്.
0: അതെ,
1: ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മള് കാൽപന്ത് കളിയെ എത്രത്തോളം മനസ്സിലേറ്റുന്നു എന്നുള്ളതാണ് ആ കുട്ടികൾ ചെയ്ത പാട്ടിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും അപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു പാട്ടായിട്ട് പൊതുവെ അതിന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അത്ര റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ടിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഓണറിലൂടെ കേൾക്കാനുണ്ട്. ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇനി അതിന്റെ വിശേഷങ്ങൾ അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം.
0: ഓക്കെ, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: സൂനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: കണ്ണനട്ട് കാത്തിരുന്നിട്ടും
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
3: കൽപ്പാന്ത കാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

0: Morning Safari. Only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency.
2: In association with
3: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേഡിയോ സിനോയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ തിളങ്ങി കത്തി നിൽക്കുന്നത് ഇതാണ്. ഓക്കെ, അങ്ങനെ ഫുട്ബോൾ മേനിയ വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. ഇന്നും രണ്ട് വൈറൽ താരങ്ങൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്.
6: തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ ആന്തം അല്ലെങ്കിൽ സോങ് ഒരുക്കിയ മലയാളി കുട്ടികൾ അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അവനും അനാമികയും ചേർന്നിട്ടാണ് ഈ പാട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്.
5: രണ്ടുപേർക്കും റേഡിയോ സുനുവിലേക്കും ഫുട്ബോൾ മേനിയയിലേക്കും സുസ്വാഗതം. എങ്ങനെ തോന്നുന്നു? ചെറിയൊരു അഭിമാനമൊക്കെ തോന്നുന്നില്ല ഇപ്പോ?
7: അതെ അതെ, ചെറിയ ചെറുതായിട്ട്.
6: ഇത്രയും പ്രതീക്ഷിച്ചോ?
7: ഇല്ല, ഒരിക്കലും പ്രതീക്ഷയില്ല. ഈ സോങ് നമ്മള് ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞപ്പോ സോങ് അടിപൊളിയാണ്, സാധനം കൊള്ളാം, ഇന്റർനാഷണൽ ലെവലിലേക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രയും ആൾക്കാർ സ്വീകരിക്കുമെന്ന് കരുതിയില്ല.
6: ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആളുകള് വീഡിയോസ് ഇട്ടത് സെപ്പറേറ്റ് ആയിട്ട് ഫിഫയെ ടാഗ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കമന്റിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ?
7: അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടായിരുന്നു, ഇൻ കേസ് എല്ലാവരും കണ്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്ത് ഞാൻ 4-3-3 എന്ന് പറഞ്ഞ ഫുട്ബോൾ പേജും ഫിഫ വേൾഡ് കപ്പും ടാഗ് ചെയ്താൽ എങ്ങനെ ബിരിയാണി കിട്ടിയാലും അങ്ങനെ ചെയ്തതാണ്. അപ്പൊ എല്ലാരും ഇപ്പോ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നേക്കാണ് അതിന്റെ ടാഗ് മെൻഷനുമാണ്, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു വേൾഡ് കപ്പ് സോങ് എന്നൊരു ഐഡിയ ആയിരുന്നു വരുന്നത്.
6: എനിക്കത്
7: കേരളം എന്ന് രാജ്യം പോലെയാണല്ലോ ഫുട്ബോളിന്റെ കാര്യത്തില്. ലിറ്ററലി 2 ആഴ്ചയുമാണ് ട്രാക്ക് റെക്കോർഡ് ചെയ്തതും എഴുതിയതും പിറ്റേ എന്റെ പിറ്റേ ദിവസം തന്നെ റെക്കോർഡും ചെയ്ത് ഞാനിത് അനാമിക്ക് എനിക്ക് ഒരു ഫിഫയുടെ ഒരു ഐഡിയ തന്നെ ഇങ്ങനെ ഒരു വേൾഡ് കപ്പിന്റെ സോങ് ചെയ്താലോ എന്ന് DM-ലൂടെ. അപ്പോ ഞാൻ കേട്ടപ്പോ ഐഡിയ കൊള്ളാം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് വൈഷ്ണവ്, വിവൻ അയർലൻഡ് ആണ്. അപ്പൊ ഞങ്ങൾ രക്ഷ വാട്സപ്പ് ത്രൂ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു ബീറ്റ് ചെയ്ത പരിപാടി പിടിച്ചാലോ വേൾഡ് കപ്പ് ആന്തം എന്നുള്ള രീതിയിൽ പിടിച്ചപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊരു ബാൻഡ് വെച്ചിരുന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ സ്കോപ്പ് ഓ ഇത് വലിയൊരു സംഭവം പോലെ അവരെ ആന്തം സോങ് അല്ല ഒരു ആന്തത്തിലേക്ക് മാറാകാലോ സാധനം പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എഴുതിയതാണ്. ഇപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മൊത്തം ട്രാക്ക് കംപ്ലീറ്റ് ആക്കി. ഞാൻ നോക്കിയപ്പോ ഇത് സാധനം കൊള്ളാം, പിറ്റേ ദിവസം തന്നെ റെക്കോർഡ് ചെയ്തു.
6: എന്താണ് വിശേഷങ്ങൾ? എന്താണ് സന്തോഷത്തിന്റെ അങ്ങോട്ട് കൊടുമുടിയിലാണോ?
8: അതെ അതെ, കാര്യം ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് അത് പോരാ എന്റെ ഒരു ആദ്യത്തെ ട്രാക്ക് ഇത്ര ഒരു മാസീവ് ആയിട്ടുള്ള ഹിറ്റ് തരാ, ആൾക്കാരെ അംഗീകരിക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ കാര്യമാണല്ലോ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു എനിക്ക് ഒരു 12 പാട്ട് ഏതെങ്കിലും ഒരു റാപ്പേഴ്സിന്റെ ഒരു 12 പാട്ട് എനിക്ക് ചെയ്തിടണം, അത് പോരാൻ എന്റെ ഒരു ഓൺ ട്രാക്ക് ഇറങ്ങണം എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതിപ്പത്തി ട്രൂ ആയിട്ട്.
6: നാട്ടിലെവിടെയാണ് അനാമിക? കൊച്ചി തന്നെയാണോ?
8: നാട്ടിലെ കൊച്ചിയാണ്, പക്ഷെ എന്റെ വീട് കാലേരി അടുത്ത് കാഞ്ഞൂരാണ്.
6: കാഞ്ഞൂരുകാരി എന്ന നിലയിൽ അപ്പണി അഭിമാനിക്കുന്നില്ലേ?
5: തീർച്ചയായിട്ടും വലിയ അഭിമാനം. എന്തായാലും അനാമികക്ക് എല്ലാവിധ ആശംസകളും. സംഭവം ഗംഭീരമായിട്ട്
6: എന്താണ്, കാഞ്ഞൂരുകാരിയാണ് പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് കാഞ്ഞൂരുകാരിയാണ് എന്നുള്ളത്.
5: അതാണ് നാട്ടുകാരൊക്കെ ഇങ്ങനെ വലിയ വലിയ നേട്ടങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ. മില്യൺസ് വ്യൂയിലേക്ക് പോകുന്ന വീഡിയോസ് അല്ലേ?
6: അതെ, തീർച്ചയായിട്ടും 1.8 മില്യൺ ആണ് ഇപ്പോഴത്തെ ഇവരുടെ ഈ പാട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത്. അത്രമാത്രം മില്യൺസില് അല്ലെങ്കിൽ എന്താ പറയാ, അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പാട്ട് അങ്ങ് വേറെ ലെവലിലേക്ക് പോയിരിക്കുകയാണ്.
0: Football Mania.
5: പാട്ട് കേൾക്കാതെ എങ്ങനെ പോകും?
6: തീർച്ചയായിട്ടും ആ വൈറൽ സോങ്ങിലേക്ക് തന്നെ നമ്മൾ പോവാണ്. ആ പാട്ടിലേക്ക് നമ്മൾ ഇതാ ഇപ്പൊ എത്തുന്നതായിരിക്കും. അപ്പുണ്ണി അത് അതിവിദഗ്ധമായിട്ട്
5: ഇങ്ങനെ
6: മനസ്സിലാക്കണം. അപ്പുണ്ണിയാണ് ഇപ്പൊ കൺസോളിന്റെ അവിടെ ഇരിക്കുന്നത്.
5: അത് മിക്കവാറും പാടുപെടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ.
6: ആണോ?
5: ഓക്കെ,
6: നമുക്ക് അടുത്ത പാട്ടിലേക്ക്.
5: ഞാൻ പറഞ്ഞ രീതിയില് കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ അങ്ങ് വന്നില്ല.
6: വരുമോ?
5: വരില്ല.
6: ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒന്നും അതിനകത്ത് ഇടപെട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞുകൊണ്ട്
5: ഇനിയിപ്പോ അടുത്ത പാട്ട് എടുത്തിട്ട്
6: വേണ്ടേ?
5: ഇല്ല, ബ്രേക്ക് അല്ല, പാട്ട് വേണം. ഈ സമയത്ത് പാട്ട്
6: വേണം. പാടുവിടുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: അടയാളപ്പെടുത്തുക കാലമേ.
6: തീർച്ചയായിട്ടും
5: ഇത് ശരിക്കും ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിരിക്കും. പക്ഷെ നിസ പ്ലേലിസ്റ്റിൽ ഇട്ട പാട്ട് തന്നെ ഞാൻ കേൾപ്പിക്കും എന്നുള്ളതാണ്.
6: അങ്ങനെ ആണോ?

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: സമയം 9 കഴിഞ്ഞ് 17 ആകുമ്പോൾ റേഡിയോ സോണ 91.7 എഫ് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ആവേശക്കടലായിട്ട് ഇന്നലെ ഖത്തർ ടീം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ശ്രദ്ധിക്കപ്പെട്ടതിൽ വലിയൊരു കാര്യമുള്ളത് അവിടെ ആ ആരാധക വൃന്ദവും ഖത്തറിൻ്റെ ഫാൻസും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിൻ്റെ പൈതൃകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന നമ്മളുടെ ഡ്രസ്സിംഗ്, വസ്ത്രധാരണം.
1: തീർച്ചയായിട്ടും അത് നമുക്കറിയാം, അമേരിക്ക, കാനഡ, മെക്സിക്കോ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് മത്സരം നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു പൈതൃകത്തെ വിളിച്ചോതുന്ന തരത്തിലായിരുന്നു നമ്മുടെ ആരാധക കൂട്ടം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്.
0: തീർച്ചയായിട്ടും നമ്മള് കണ്ടതുപോലെ തന്നെ മാച്ചിന് മുമ്പേ തന്നെ നമ്മുടെ ഫ്ലാഗ് അവിടെ ചെയേഴ്സിലൊക്കെ വരുന്നു. അതോടൊപ്പം തന്നെ
1: അവര് ടീമിനെ
0: ചീറയാൻ റെഡിയാവുന്നു. അത് മാത്രല്ല, ആ ഒരു അവര് കൊടുക്കുന്ന ഒരു ചീറപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കര ആവേശത്തോടു കൂടി,
1: വളരെ വലിയൊരു ആവേശം നമുക്ക് സാധിച്ചു.
0: ഒരു ഖത്തറിന്റെ ഒരു കുഞ്ഞിക്കടൽ അവിടെ തീർക്കാൻ നമുക്ക്
1: സാധിച്ചു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇന്നലെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര അഭിമാനവും ആവേശവും ഒക്കെ നിറയും.
2: Let's play football. Football Mania.
0: അങ്ങനെയാണെങ്കിൽ 2022 ഇവിടെ ആവേശം തീർത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും
0: അതിലേക്കാണ് നമ്മളിനി എത്താനായിട്ട് പോകുന്നത്. നമ്മുടെ ഖത്തറിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീം അന്നാബി.
1: അതെ, തീർച്ചയായിട്ടും നമ്മൾ അന്നാബി എന്നാണ് സ്നേഹത്തോടെ നമ്മുടെ ടീമിനെ വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ അന്നാബിക്ക് വേണ്ടിയിട്ട് 2022 ഒരു പാട്ട് വന്നിരുന്നു.
1: അതെ, അന്ന് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ട്. ആ പാട്ടിന് പിന്നിലുള്ളത് മലയാളി സാന്നിധ്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും അലൻ മാത്യു ആൻഡ് ഇട്ടി ചെറിയാൻ ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് ആ പാട്ട് ഒരുക്കിയത്. അപ്പൊ 2022 അന്നാബി ഏറ്റെടുത്ത അല്ലെങ്കിൽ അന്നാബിക്ക് വേണ്ടിയിട്ടൊരുക്കിയ ആ പാട്ടിലേക്കാണ് ഈ സമയം ഫുട്ബോൾ മേനിയ പോകുന്നത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: You're listening to

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: பாட்டம் போதுமா குழந்தை?
1: മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിസ്സേ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കത്തന്റെ മത്സരങ്ങൾ ഏതൊക്കെ ദിവസങ്ങളാണ് അതുകൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകേണ്ട സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ പറയാന്ന പുള്ളി, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ മോർണിംഗ് സവാരി കൂടുതൽ അറിയാതെ ഫുട്ബോളിലേക്ക്
2: വരും.
1: നമ്മള് തുടങ്ങുന്ന സമയത്ത്
2: നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മാച്ചസ് ഒക്കെ അവസാനിച്ച് അതിന്റെ ആകെ തുകയൊക്കെ കിട്ടി അതിനെ കുറിച്ച് സംസാരിക്കാനും മാച്ചിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും ലോകമെമ്പാടുമുള്ള ഒരുപാട് വിശേഷങ്ങള്
1: വരുന്ന സമയമാണ്.
2: അതെ, ലിങ്കുകളായി ചുരുങ്ങി ദോഹയിലേക്ക് എത്തുന്നു.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് കൂടുതലും ഫുട്ബോളിലേക്കായിരിക്കും മാക്സിമം എത്തുക. അപ്പൊ എന്നാൽ ഇനി ഖത്തറിന്റെ മത്സരങ്ങൾ വരാൻ പോകുന്നത് June 19 വെള്ളിയാഴ്ച. നല്ല ബെസ്റ്റ് ടൈമാണ് നമുക്ക് മാച്ച് കാണാം. വെള്ളിയാഴ്ച 1 മണിക്കാണ് കേട്ടോ. വെള്ളിയാഴ്ച 1 മണിക്ക് വെളുപ്പിന് ആ ഒരു മണി സമയത്താണ്. നമുക്ക് സൂപ്പറാണ്, തകർപ്പനായിട്ട് കാണാൻ പറ്റും. കാനഡ ഖത്തർ മാച്ച് ആയിരിക്കും നമുക്ക് അന്ന് കാണാൻ പറ്റുക. അതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് June 24 അത് രാത്രി 10 മണിക്കാണ്. അത് ബോസ്നിയയും ഖത്തറും തമ്മിലുള്ള മാച്ച് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഗ്രൂപ്പ് ബിയിലെ മത്സരം, ഗ്രൂപ്പ് ബിയിലാണ് ഖത്തർ ഉള്ളത്.
2: ഗ്രൂപ്പ് ബിയിലെ 2 മത്സരങ്ങളിൽ ഇങ്ങനെയായിരിക്കും ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആദ്യ മത്സരം 19 കാനഡക്കെതിരെയായിരിക്കും, രണ്ടാം മത്സരം ബോസ്നിയക്കെതിരെയായിട്ടായിരിക്കും 24.
1: ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മറ്റ് മത്സരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം വരാൻ പോകുന്ന അടുത്തൊരു ഒരു മാച്ചിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട്.
2: എനിക്ക് തോന്നുന്നു ഇന്ന് 1, 2, 3
1: മത്സരങ്ങൾ ഓൾറെഡി
2: 5 മാച്ചസ് ആണ് ഇന്നുള്ളത് എന്നുള്ളതാണ് ഒരു കണക്ക്
1: അതിലേക്ക്
2: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും അല്പസമയത്തിനുള്ളിൽ. കേട്ടെ,
1: ഓക്കെ, അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ഇന്ന് ഹൈഡൻസിക്ക് വന്നില്ലല്ലോ എന്ന് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വരും ദിവസം ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഹൈഡൻസിക്ക് അങ്ങടേക്കും ഇങ്ങടേക്കും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ.
2: ഓക്കെ,
1: ഒപ്പം തന്നെ മറ്റപ്ഡേറ്റിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി
2: പോയതിനു
1: ശേഷം ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: രാജമാണിക്യ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കാണ്.
1: ഇനിയുള്ള മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ജർമ്മനി ക്രൊയേഷ്യ മാച്ച് ഉണ്ട് 8 മണിക്കാണ്. പിന്നെ നെതർലൻഡ്സ് ജപ്പാൻ മത്സരം കൂടെ കാണാനിരിക്കുന്നത്. ജർമ്മൻ ഫാൻസിന് തീർച്ചയായിട്ടും ഇത്തവണ ജർമ്മൻ ഫാൻസ് നാട്ടില് അതിഗംഭീരമായിട്ട് ഒരുപാട് വലിയ ഫ്ലക്സുകൾ അല്ലെങ്കിലും അവര് കുറച്ച് ആളുകളെ ഉള്ളൂ ഉള്ള ടീമിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന കുറെ ഫാൻസാണ് ജർമ്മൻ ഫാൻസ്.
0: ഇതിന്റെ ഉള്ളില് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ജർമ്മനി ഫ്രാൻസ് ഇത്തവണ ഇല്ല, ഇറ്റലി ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെയൊക്കെ ഒരു ഫാൻസ് ബേസ് എന്ന് പറഞ്ഞാൽ
1: അതങ്ങനെ കട്ടയാണ്. കുറെ റീല് ഇറങ്ങിയിട്ടുണ്ട്.
0: പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു സന്തോഷമുണ്ട്, ജപ്പാൻ.
1: അതെ, ജപ്പാൻ. കാരണം 2022 വേൾഡ് കപ്പിൽ
0: 2022 വേൾഡ് കപ്പിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു മനോഹരമായ നിമിഷം ആ ടീമിനൊപ്പം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം വെച്ചാല് ടീം ആദ്യമായിട്ട് നമ്മുടെ ആ ഹോട്ടലിലേക്ക്, അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവരെ വെൽക്കം ചെയ്യാനും അവരുടെ അടുത്ത് പോവാനും അല്ലേ.
1: അതെ അതെ അതെ, ഫോട്ടോ എടുക്കാനും. ഞാനെന്നാ കോച്ചിന്റെ ഫോട്ടോ എടുത്തപ്പോ ഞാൻ അത്രക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവരുടെ വിജയങ്ങൾ വന്ന സമയത്ത് ആ ഫോട്ടോ ആയിക്കിട്ട് നമ്മളും തകർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മത്സരങ്ങൾ അതിഗംഭീരമായിട്ട് പോകുന്ന സമയത്ത് മൊറോക്കോ ബ്രസീൽ മത്സരത്തെ കുറിച്ചുള്ള ചർച്ചകൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസീലിനെ മൊറോക്കോ കുറച്ച് വെള്ളം കുടിപ്പിച്ചില്ലേ എന്നുള്ള ചർച്ചകൾ
0: മാത്രം
1: നിൽക്കുന്ന സമയത്ത് ഒരു താരമുണ്ട്, അയൂബ്. അപ്പൊ ആ ഒരു 18-കാരനെയാണ് ബ്രസീലുകാര് തന്നെ ഒന്ന് ഓ ഈ ചെക്കൻ വേറെ ലെവലാണ് എന്ന്, അയൂബ് അബൂദി എന്ന് പറയുന്ന ആ ഒരു 18-കാരൻ മൊറോക്കൻ സംഘത്തിന്റെ ഒരു നെടുന്തൂണായിട്ട് ആ പയ്യൻ മാറി എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ അതിഗംഭീരമായ ഒരു മാച്ച് കാഴ്ചവെക്കാൻ ബ്രസീലിനെതിരെ മൊറോക്കോക്ക് സാധിച്ചു എന്നുള്ളത്. മൊറോക്കോയ്ക്കും ഇത്തവണ വളരെ ചർച്ചയിലുള്ള ഒരു ടീമാണ്.
1: തീർച്ചയായിട്ടും മെയിൻ ചർച്ചകളിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മൊറോക്കോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷകൾ അതിഗംഭീരമാണ്. കാരണം ഇങ്ങനെ ഓരോ താരങ്ങളെ കുറിച്ച് ഓരോ മത്സരം കഴിയുമ്പോഴായിരിക്കും നമ്മൾ പേരുകൾ പഠിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ അവരുടെ ബാക്ക് സ്റ്റോറി അന്വേഷിച്ചു പോകുന്നതും ഒക്കെ. ഇത്രയും വലിയൊരു ഗംഭീര പ്രകടനം നൽകി കഴിയുന്ന സമയത്തായിരിക്കും.
0: കഴിഞ്ഞ മാച്ചില് ബ്രസീലിയൻ താരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച പേര് വിനീഷ്യസ് ജൂനിയറിന്റെ പേരായിരുന്നു. ആ പേരായിരുന്നു നമ്മൾ അന്വേഷിച്ചിരുന്നത്. എനിക്ക് തന്നെ അത് നമ്മളോട് ഡിസ്കസ് ചെയ്ത് ജെറിയാണ് ആദ്യമായിട്ട്.
1: അതെ അതെ അതെ,
0: നമ്മുടെ ഫുട്ബോളിന്റെ ഡീറ്റെയിൽസ് നമുക്ക് 2022 ജെറി പറഞ്ഞപ്പോഴാണ് നമ്മള് ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോയത്.
1: അപ്പൊ എന്തായാലും ടീമിന് വേണ്ടിയിട്ടും നമ്മളുടെ ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടൊരു ദിവസമായി മാറട്ടെ. June 14 ഞായറാഴ്ച ദിവസമാണ്, ഒരാഴ്ചയുടെ തുടക്കമാണ്. ഫുട്ബോൾ ആരവത്തിൽ
1: എനിക്കൊരു വീക്കെൻഡ് ഫീൽ. എന്താണെന്നറിയത്തില്ല, രാവിലെ മുതൽ
0: ഉറങ്ങാതിരുന്ന് ഇന്ന് കണ്ണിങ്ങനെ,
1: അതുകൊണ്ടാണോ അറിയത്തില്ല.
0: വീഡിയോസ് കണ്ടു, ഇനി പ്രവാസി ഓഫീസുകളിലെ സ്ഥിരം കാഴ്ച.
1: അതെ, കഷ്ടപ്പെട്ട് കണ്ണു തുറന്ന് പണിയെടുക്കുന്ന.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ. ടാറ്റാ,
1: ബൈ ബൈ.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ

0: This is home delivery only on Radio Suno 91.7 FM.
1: Good morning. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ഈ ഒരു സമയം ആകുമ്പോഴേക്കും എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറിയ ഉറക്ക ക്ഷീണത്തിലൊക്കെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെയുള്ള മത്സരങ്ങളിൽ രാത്രിയിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ കാണാൻ ഉറക്കമൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുള്ള ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മുൻപ് അപ്പുണ്ണി ഇൻഡിസൈം പറഞ്ഞ പോലെ ഇനി എല്ലാവരും അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. എനിവേ, ഈ മാച്ചിൻ്റെ ഒക്കെ തന്നെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് റേഡിയോ സ്നോയിലൂടെയും കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റും നിങ്ങളുടെ അരികിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ ഓൺ എയർ വഴിയും ഒക്കെ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ബ്രസീൽ മാച്ചിനെ കുറിച്ച് പറയാൻ കരുൺജിയും ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും കേട്ടോ. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുടെ സംസാരം കേട്ടാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ബ്യൂട്ടി ഓഫ് കുക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഇത്രയും മനോഹരമായിട്ട് വേറെ ആർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ആബിദാത്ത് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. യെസ്, ദ വൺ ആൻഡ് ഓൺലി ആബിദ റഷീദ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കേട്ടോടെ ഇരിക്കുക. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം തന്നെ ആവട്ടെ. ഒരു നല്ല കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് സെറ്റായിക്കോ. ഞാൻ രാവിലെ വന്നപാട് ഒരു കോഫി കുടിച്ചു. ഇനി എന്തായാലും ബാക്കി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ ചെയ്തു തീർക്കണം. എനിവേ, ഹാവ് എ വെരി വെരി വെരി നൈസ് ഡേ ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല ബ്യൂട്ടിഫുൾ സോങ്സും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
3: മഴ പാടും കുളിരായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. Home delivery.
1: Let's play football.
0: Football Mania.
2: അങ്ങനെ ഫുട്ബോൾ മാനിയയിലേക്ക് കടക്കേണ്ട സമയമാണ്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്റെ കൂടെ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ മാച്ചസ് ഒക്കെ കാണാനായിട്ട് നമ്മളെല്ലാവരും ഉറക്കമൊക്കെ കളഞ്ഞിരുന്ന ഒരു ദിവസം തന്നെയാണ്. ഈ വെളുപ്പിനേക്കുള്ള മത്സരം കാണാനായിട്ട് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നവരുണ്ട്. എന്തായാലും മൊറോക്കോ ബ്രസീൽ മാച്ച് കാണാൻ ഒരുപാട് ബ്രസീൽ ഫാൻസ് ഒക്കെ ഉണർന്നിരുന്ന സമയം. ആ ഒരു മാച്ചിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അഥവാ അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയാൻ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കരുൺജിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹിം ടു ഹോം ഡെലിവറി.
3: ഹലോ റേഡിയോ സുനോ ലിസണേഴ്സ്, ഞാൻ നിങ്ങളുടെ കരുൺ. നമ്മളേറെ കാത്തിരുന്ന രണ്ട് പ്രബല ഫുട്ബോളിംഗ് ശക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നു കാലത്ത്, ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. നിങ്ങൾ കണ്ടു കാണും, ഒരു ബ്രസീലിയൻ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറെ നിരാശ ഉളവാക്കുന്ന ഒരു പ്രകടനമായിരുന്നു അത്. എങ്കിലും 21 മിനിറ്റിൽ ആദ്യം ഇസ്മായിൽ സൈബാരിയുടെ ലീഡ് നേടിയ മൊറോക്കോ ഏതാണ്ട് 30 മിനിറ്റ് വരെ കളി കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ബ്രസീൽ ഒന്ന് ഉണർന്നു കളിച്ചു. ബ്രസീലിന് വേണ്ടി ഒരു മൂവ്മെന്റ് ഓഫ് ഷിയർ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ ബോൾ തിരിച്ചടിച്ച് വിനീഷ്യസ് ജൂനിയറാണ്. ബ്യൂട്ടിഫുൾ എഫേർട്ട്, അദ്ദേഹത്തിന് മാത്രം കഴിയാവുന്ന ഒന്നായിരുന്നു അത്, ഒരു പ്രത്യേക സോളോ ഗോൾ. അതിനുശേഷം ലൂക്കാസ് പാക്കറ്റിലൂടെ സ്റ്റോപ്പേജ് ടൈമിൽ ഒരു തകർപ്പനടിയിലൂടെ ബോളി യാസിൻ ബോനോനെ ഒന്ന് പരീക്ഷിക്കുന്നു. ബോനോ വളരെ വിദഗ്ധമായിട്ട് ആ പന്ത് കുത്തിത്തെറിപ്പിക്കുന്നു ബാറിന് മുകളിലൂടെ. അങ്ങനെ വീണ്ടും രണ്ടാം പകുതി വരുന്നു, ബ്രസീൽ ഏറെ ഉണർന്നു കളിക്കുന്നു. എങ്കിലും ബ്രസീലിയൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിയാൽ ഈ കളി നിരാശ ഉളവാക്കുന്നതാണെന്ന് കാണികൾക്ക് ബോധ്യമുണ്ട്, ബ്രസീലിയൻ ഫാൻസിന് പ്രത്യേകിച്ചും ബോധ്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു ബ്രസീലിയൻ ഫാൻ പോയിന്റ് ഓഫ് വ്യൂല് ഗെയിം ടു ഫോഗെറ്റ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ ഇത് മാറും. ഹൈത്തിയുമായിട്ട് ഇനി കളി വരുന്നുണ്ട് ഫിലാഡൽഫിയയിൽ June 20. അതുപോലെ തന്നെ പിന്നെ സ്കോട്ട്ലൻഡുമായിട്ടും ബ്രസീലിന് കളി വരുന്നുണ്ട്. ആ കളികളിൽ ജയിച്ചുകൊണ്ട് ബ്രസീൽ അടുത്ത ഗ്രൗണ്ടിലേക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് ഫാൻസിന്റെയും പൊതുവെ ഫുട്ബോൾ പ്രേമികളുടെയും പ്രതീക്ഷ. അതേപോലെ തന്നെ മൊറോക്കോയും ഈ രണ്ട് കളികളും വരുന്ന രണ്ട് കളികളും വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൊറോക്കോ ഇതുവരെ ഒരു വേൾഡ് കപ്പ് ഓപ്പനിംഗ് ഗെയിം വിജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബ്രസീൽ ഒരു ഓപ്പനിംഗ് ഗെയിം 1930 വേൾഡ് കപ്പ് മുതൽ തോറ്റിട്ടുമില്ല. അതൊരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. 5 തവണ വേൾഡ് കപ്പ് വിജയിച്ച ടീം കൂടിയാണ് ബ്രസീൽ. പിന്നെ ഇന്നലെ സ്റ്റേഡിയത്തില് കക്കയുണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, CR9 എന്ന് പറയുന്ന റൊണാൾഡോ, റോബർട്ടോ കാർലോസ് ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ടീമിന് ഉണർന്ന് കളിക്കാനായില്ല എന്നുള്ളൊരു സങ്കടം നമുക്കൊക്കെയുണ്ട്. ഈവൻ കാർലോ ആൻസലോട്ടി അവസാനം മാപ്പ് അപേക്ഷിക്കുകയുണ്ടായ കാണികളോടും ബ്രസീലിയൻ ഫാൻസിനോടും. നല്ല കളികൾ

0: ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.
1: Where tradition meets the taste, there comes the queen of Malabar cuisine. എന്റെ കൂടെ ദാ ജോയിൻ ചെയ്യുന്നു ആബിദ റഷീദ്. ഹലോ, വെൽക്കം ടു റേഡിയോ സുനോ.
2: ഹൈ ഖത്തർ. Yes, thank you for the welcome.
1: Of course, we are so happy. ഈ പറഞ്ഞ ആബിദ ത വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആ മലബാറിലെ ആ ഒരു എന്താ പറയാ ടേസ്റ്റും അതിന്റെ അരോമയും ഇതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന, ബിക്കോസ് ഒരുപാട് നാളുകളായിട്ട് മാമിന്റെ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലൊരാള് പറഞ്ഞു തരുന്ന പോലെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴും ആ സ്നേഹം കിട്ടുന്നില്ലേ സത്യത്തി?
2: ഒരുപാട് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്
1: അല്ലേ.
2: ഐ പ്രേ ടു ഗോഡ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ജീവിക്കണം. ദ ലവ് പീപ്പിൾ ഗിവ് മീ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: അതെ, എനിക്കത് ഖത്തർ കുറച്ചും കൂടി സ്പെഷ്യലാണ് ഇത്തന്നെ സംബന്ധിച്ച്, ബിക്കോസ് മോളും മരുമോനും മക്കളും എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് അല്ലേ.
2: യെസ്, എനിക്ക് എല്ലായിടത്തും എല്ലാവരും ഉണ്ട്. എനിക്ക് എവിടെ പോയാലും എല്ലാവരും ഉണ്ട്. അത് അതെനിക്കൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്.
1: ഉറപ്പായിട്ടും
2: മേ ബി മക്കൾ ഉണ്ടാകുമ്പോ കുറച്ചും കൂടി ആയി, ചെന്നാലും
1: പണ്ട് കുക്കിംഗ് ഒന്നും തീരെ അറിയാതിരുന്ന സമയത്ത് ആരാണ് ഇതിലേക്ക് ഈ പറഞ്ഞ പോലെ കൈപിടിച്ച് കയറ്റിയത്, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ടോട്ടൽ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത് ആവിതാത്തന് ആരായിരുന്നു?
2: ഞാൻ 1962 ജനിച്ച ആളാ. ഇപ്പത്തെ പുതിയ ജനസിയല്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടിക്ക് കുക്കിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമുള്ള കാര്യമായിരുന്നു. ദേർ വാസ് നോട്ട് മച്ച് എന്റർടൈൻമെന്റ്. നമുക്ക് ടി വി ഇല്ല, ആകെ ഉള്ളത് ഒരു റേഡിയോന്റെ കാലാന്ന്. വേറെ എന്ത് എന്റർടൈൻമെന്റ്? എപ്പോഴെങ്കിലും ഒരു സിനിമ, ഒരു ബീച്ച്, അതിന്റെ മേലെ ഇല്ല. ഈവൻ കുക്കിംഗ് വാസ് ഇമ്പോർട്ടന്റ് ഇൻ എവറി ഹൗസ്. ഓൾ മീൽസ് ഐ മെയ്ഡ് അറ്റ് ഹോം. ആൻഡ് ദ ഇൻവോൾവ്മെന്റ് ബോട്ട് ആ പേരൻസ് വെ ഗിവിംഗ് ഇൻ ടു ദാറ്റ് നമ്മളെ അതിലേക്ക് ആകർഷിച്ചു. ആൻഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനൊരു മേ ബി ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഒറ്റക്ക് കുക്ക് ചെയ്യാനുള്ള ആ ഒരു മൂഡിലേക്കൊക്കെ പോയി
1: എത്തി.
2: അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി ടി വിയിലോ അല്ലെങ്കിൽ എവിടെയും കാണാൻ പറ്റില്ല. പഴയ ബുക്സൊക്കെ മിസ്സസ് കെ മാത്യുവിനെ അങ്ങനെ വളരെ ലിമിറ്റഡ് ബുക്സൊക്കെ ഉള്ള കാലം. അപ്പം ആ ബുക്കെല്ലാം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് നമുക്ക് വേറെ ഇംഗ്ലീഷ് ബുക്സൊക്കെ കിട്ടും, പക്ഷെ അതൊരു റെസിപ്പി വായിക്കുമ്പോഴത്തേക്കില്ല, അതിൽ പകുതി ശതമാനം നമുക്ക് ഉണ്ടാവില്ല. ലൈക്ക് ഇറ്റ്സ് ദാ ടൈപ്പ് ഓഫ് തിങ്സ് അല്ലേ. അതിൽ ചീസ് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ആൻഡ് ആസ് എ ചൈൽഡ് ഒരു കുട്ടിക്ക് എപ്പോഴും എന്താ കുക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുക? ബേക്ക് എ കേക്ക് അല്ലേ, അല്ലെങ്കിൽ ട്രൈ സംതിങ് ന്യൂ വട്ട് ദിയർ മദേഴ്സ് ആർ നോട്ട് മേക്കിംഗ്. അപ്പൊ ആ ഒരു ആകാംക്ഷയിലാണ് ഞാനും തുടങ്ങിയത്.
1: അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ കേക്കൊക്കെ ചെയ്യാനായിട്ട്?
2: ആ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് കേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഓവനൊന്നും ഇല്ല.
1: അതെ,
2: ഒരു പൂയെല്ലാം ചൂടാക്കിയിട്ട് ചട്ടി വെച്ചിട്ടൊക്കെ ഒരു യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഓവൻ. സോ യു ഹാവ് ടു ബി ആൻ എഞ്ചിനീയർ ഓൾസോ, നോട്ട് ഓൺലി എ കുക്ക് ടു ബേക്ക്.
1: അതെ അതെ.
2: അങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നെന്ന് പറഞ്ഞാല് ആസ് സെഡ് യു നോ ഇറ്റ് വാസ് ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ അല്ല. പിന്നെ എവറിബഡി വാസ് ഇൻവോൾവ് ഇൻ ടു, നമുക്ക് ഒരുപാട് ആൾക്കാരും ഗ്രാൻഡ് മദറും മദറും അവര് കാണിക്കുന്ന ആ എന്തൂസിയാസം ഉണ്ടല്ലോ. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഷുഡ് ബി സോ പ്രോപ്പർലി ഡൺ. അപ്പൊ ദ ടൈം ടേക്കൺ ടു ഡു ദ ഡിഷ്. ഇപ്പൊ നമുക്ക് സമയമില്ല, അന്നൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം വെച്ച് അത് അരച്ച് പിഴിഞ്ഞ് പാലെടുത്ത് ആ ഒരു അതിലേക്ക് ഇടുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, ദാറ്റ് വാസ് ഗ്രേറ്റ്.
1: ഒരുപാട് ഹാർഡ് വർക്ക്.
2: ഇറ്റ് വാസ് ഹാർഡ് വർക്ക്. ഇപ്പോ അതേ സാധനം തന്നെ പകുതി പണിയിൽ നമുക്ക് മിക്സിയൊക്കെ എടുത്തു തരുമല്ലോ.
1: അതെ അതെ,
2: പകുതിയല്ല മുക്കാ പണിയും മെഷീൻ എടുത്തു തരുന്നുണ്ടല്ലോ.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: കത്താർ മക്കൾ അനേവർക്കും വണക്കം. നാളെ പാലകർ അന്തോണിദാസൻ ചേട്ടൻ.
4: ഞാൻ ജാക്സണല്ലാടാ, ന്യൂട്ടണല്ലാടാ, ജോക്കറല്ലാടാ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.7.

0: ഷെഫ് ആബിദ റഷീദ് ഓണിയർ.
1: സാധാരണക്കാരെ സംബന്ധിച്ച് ഫുഡ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മടി വരും. ഒന്നെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അരിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കുന്നതായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി ഷെഫായിട്ട് ഇപ്പോഴും ഇരിക്കുമ്പോൾ ഓഹ് എനിക്ക് ഇത് ചെയ്യാൻ മടിയാട്ടോ എന്ന് തോന്നുന്നൊരു കാര്യം എന്തായിരിക്കും?
2: ഇല്ല, ഇപ്പൊ നീ എന്നോട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് വെച്ചാല് ഞാനാന്ന് പറയും.
1: ഓക്കെ, അങ്ങനെ മടിയൊന്നും ഇല്ല.
2: ഇല്ല ഇല്ല ഇല്ല, പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മടിയാട്ടോ. അപ്പൊ മക്കള് പറയും നിങ്ങളെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാന്ന് ചോദിക്കൂ.
1: ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഞങ്ങൾക്കും അതർ കിട്ടുന്നില്ല.
2: അതാണ് ഇപ്പത്തെ പരാതി.
1: സൂപ്പർ. എനിക്ക് വന്ന് മക്കളെ കുറിച്ച് പറയുമ്പോ മോളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കേട്ടു 73 ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട്. ഹാറ്റ്സ് ഓഫ്. എങ്ങനെ പറ്റുന്നു? ഞാനിങ്ങനെ ആലോചിച്ചത്, ഉണ്ടാക്കിയ ആബിദാത്തരുടെ കാര്യം വേറൊരു ഒരു സൈറ്റില് ഇത് കണ്ടിട്ട് എങ്ങനെ കൺഫ്യൂഷൻ അടിക്കാതെ കഴിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ആലോചിച്ചത്.
2: കഴിക്കാന്നുള്ളത് അല്ലായിരുന്നു കേട്ടോ അന്ന് ഉദ്ദേശം. ലൈക്ക് ഐ തിങ്ക് കുറച്ചും കൂടിയും BBC നിന്നും അങ്ങനത്തെ ഒക്കെ ബ്രോഡ്കാസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഈ മലബാർ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല, നമ്മളെ അടുത്ത് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ഒരു വേൾഡിനെ അറിയിക്കണം എന്നുള്ളൊരു ഷോ ഓഫ് ചെയ്തതാ ഞാൻ. നമ്മള് നമ്മൾക്ക് അത്രയുണ്ട് നമ്മളെ കയ്യില്. കൾച്ചറലി നമുക്കില്ലാത്ര ഡിഷസ്, നമുക്ക് അറിയുന്നത്ര ഇത് എവിടെ ഇല്ല എന്നാണ് ചാലഞ്ച് ഞാൻ പറയുന്നത് കേട്ടോ. ബിക്കോസ് ഒന്നിനൊന്ന് നമുക്ക് വ്യത്യാസമാണ്. ആഴ്ചയിൽ എത്ര മീല് കഴിക്കൂ? എവറി മീൽ കൻ ബി ഡിഫറെന്റ്. ഇന്നിപ്പോ കുമ്പളങ്ങ കറിയാണെങ്കിൽ നാളെ മീൻകറി, മറ്റന്നാളെ സാമ്പാർ. ലൈക്ക് ജസ്റ്റ് ടേക്ക് ഇറ്റ്, ഹൗ മെനി ടൈപ്സ് ഓഫ് ഫുഡ് വി ഹാവ്. ഒരൊറ്റ മന്തിമ തീരുന്നില്ല കേട്ടോ നമുക്ക്. നമുക്ക് അത്രയും വെറൈറ്റി ഉണ്ട്. അതിന്റെ ഒരു ഒരു ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ആക്ച്വലി സ്പീക്കിംഗ്, എവിടെയാണ് ഇന്ത്യ തെരഞ്ഞിട്ട് ആദ്യം വന്നത്? കൊച്ചു സ്ഥലത്തല്ലേ എത്തിയത്? എന്തിനാ അവിടെ ആൾക്കാർ വന്നത്? ഇറ്റ് വാസ് നോട്ട് ഗോൾഡ് ഓർ എനിത്തിങ് ഇറ്റ് വാസ് സംതിങ് വിച്ച് ആഡഡ് പെർഫ്യൂം ടു ദിയർ ഫുഡ്, വിച്ച് ഗേവ് മോർ ടേസ്റ്റ് ടു ദിയർ ഫുഡ്. ദാറ്റ് വാസ് ദ പെപ്പർ, ദാറ്റ് വാസ് ദ കാർഡമം, ദാറ്റ് വാസ് ദ സ്പൈസസ് വിച്ച് ഗേവ് എൻ അനൗൺസ്മെന്റ് ടു ദിയർ ഫുഡ്.
0: അപ്പൊ
2: വി ആർ ഗ്രേറ്റ്.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: ഷെഫ് ആബിദ റഷീദ്
1: ഒന്ന് നോക്കാതെ ഓർമ്മയിൽ നിന്നും എത്ര ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും?
2: ഒരേക്ക് ഉണ്ടെങ്കിൽ ഒരു 1500 ഐറ്റം ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു.
1: ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ബുഫേ അല്ലെങ്കിൽ ഇത്രയും അധികം വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേക്കും മര്യാദയ്ക്ക് അതിനെ എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി പോകാറുണ്ടെന്ന് എനിക്ക് പൊതുവെ തോന്നാറുണ്ട്. വാട്ട് ഡു യു തിങ്ക് ആസ് എ ഷെഫ്?
2: 100% ഷുവർ ആസ് എ ഷെഫ്. ഞാനൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ബിൽഡാവുന്നത് നോക്കിക്കോ. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കല്ല് പൊന്തി പൊന്തി പൊന്തി ആ വീടാകുന്നവരെ നോക്കൂല. അതേമാതിരി ഒരു ഷെഫിന്റെ മനസ്സിൽ ആ ഉള്ളി വാട്ടി അതിലിടുന്ന മസാല ഇട്ട് മീറ്റിട്ട് കറിയായി ആ കറിയുടെ ഒരു പെർഫോമൻസ് ശ്രദ്ധിച്ച് അതിലെന്ത് കുറവുണ്ട് എന്ത് കൂടുതലുണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്.
1: Okay.
2: You know, and that curry has a beautiful bread to go along with it. നമുക്ക് തോന്നുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചുവപ്പ് കറിയും വെള്ളക്കറിയും മഞ്ഞക്കറിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഒരു ഒരു കലക്കി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഐ കാനോട്ട് ടോളറേറ്റ് ദാറ്റ് നോൺസെൻസ്. നേരെ മറിച്ച് ഇഫ് യു ആർ റിയലി വാണ്ടിങ് ടു ഈറ്റ് ഒരു 10:2 കഴിക്കണം എന്നറിയാം, അത് മാത്രം കഴിക്കണം. അവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫുഡ്. അല്ലാണ്ട് വേസ്റ്റിംഗ് ഓഫ് ഫുഡ് ഇസ് നോട്ട് നെവർ എ സാറ്റിസ്ഫാക്ഷൻ. സോ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് കം ബാക്ക് ടു ദാറ്റ് പോയിന്റ് വേർ ദെർ ഇസ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ഈറ്റിംഗ് വിത്ത് ദ പർട്ടിക്കുലർ ഫുഡ് വാട്ട് യു ഫീൽ ലൈക്ക് ഹാവിംഗ്, നോട്ട് സീ ദ ഫുഡ് ദെൻ തിങ്ക് വാട്ട് യു വോണ്ട് ഈറ്റ്. ഇതിപ്പോ എന്താ ചെയ്യാ, നമ്മള് ബുഫേക്ക് പോയി കഴിഞ്ഞാൽ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നടന്നു നോക്കൂ ഏതാ കഴിക്കേണ്ടിയെന്ന്. എൻഡ് ഓഫ് ഇറ്റ് ഈ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാവിന് മാത്രമല്ല ടേസ്റ്റ്, ഇത് 5 sense ഓർഗൻസ് വർക്ക് ചെയ്യണം. ലൈക്ക് യു ഷുഡ് ഫീൽ ദ സ്മെൽ, യു ഷുഡ് ഫീൽ ദ ഹാപ്പിനെസ്, ടച്ച്, അല്ലേ, എന്തൊക്കെ 5 senses. ആ 5 sensesഉം വർക്ക് ചെയ്ത് തിന്നുമ്പോഴാണ് അതിന്റെ രസം. അതാണ് ബിരിയാണി ഇത്ര പോപ്പുലർ ആവാനുള്ള കാരണം. എപ്പോഴാണ് ഒരു ബിരിയാണി ഇന്ന്
1: വിശപ്പ് വരുമ്പോ കുറച്ച്
2: അല്ല ബാക്കി ഒന്നും കൂടി ആലോചിക്ക്,
1: സന്തോഷം വരും അല്ലേ.
2: ചിലർക്ക് മൂഡ് ഔട്ട് ആയാലും ഒരു ബിരിയാണി അടിച്ചാൽ മൂഡ് വരും,
1: അത് ശരിയാ.
2: പിന്നെ ഈ സന്തോഷം വരിക എന്ന് പറയുന്നതിൽ
1: സങ്കടം വന്നിരിക്കുമ്പോ ഒരു ബിരിയാണി കഴിക്കാൻ പോവാ എന്ന് വിചാരിക്കാം.
2: അപ്പൊ അതിന്റെ മൂഡിനെ നന്നാക്കി എടുക്കാം അല്ലേ. നല്ലൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞ് വയറൊക്കെ അറിയുമ്പോ ചിലപ്പോ സങ്കടം അതിൽ അങ്ങോട്ട് പോവും കുറച്ച് അല്ലേ. അല്ലാത്തപ്പോഴും ഒരു ബിരിയാണി ഉണ്ടാക്കല്ലേ എപ്പോഴാ. അപ്പൊ വീട്ടിലിപ്പോ മറ്റന്നാൾ അവളുടെ ബർത്ത്ഡേ ആണ് അല്ലെ, മറ്റന്നാൾ വേറെ എന്തുകൊണ്ട് നമുക്ക് ബിരിയാണി ആക്കാല്ലേ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആയി, കുറച്ച് സ്നേഹം ഇൻവോൾവ് ആയില്ലേ, സെലിബ്രേഷന്റെ പോയിന്റിലൊക്കെ ഇൻവോൾവ് ആയില്ലേ, ദ വെയിറ്റിംഗ് ഫോർ ഇറ്റ്.
1: Yes.
2: Everybody getting involved into that making of it.
1: Even Fridays ilum oru aayshayil oru biryani adinu vendi wait cheyyum.
2: Ah, wait cheyyum. Making of it is there. Onnum vendi oru kalyanathinu mumbu how do you think about it? Mamone nee varuno nalla biryani adikka varuno enalle nammal kuttiyala vilikka alla kuttilonde innala mola kalyanana avarku evada ariya ara mola kalyana, but you tell them to come engane alla biryani dotto vane vanno. So you expect to have a good biryani alle. Appo oru oru oru it is like കല്യാണത്തിന് പോകുമ്പോൾ എന്താ പല ആൾക്കാരെ കാണും. നമ്മൾ കരഞ്ഞോണ്ട് കല്യാണത്തിന് പോകില്ലല്ലോ, നമ്മൾ ബിരിയാണി എന്നോട് ചിരിച്ചോണ്ടല്ലേ പോവാ. ബിരിയാണി കഴിക്കാൻ പറഞ്ഞാൽ കരഞ്ഞോണ്ട് പറയില്ല, ചിരിച്ചോണ്ടേ പറയൂ. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം up to 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം

0: നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Let's play football.
3: Football Mania.
4: രണ്ടായിരത്തി 2026 ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റ് കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
2: Let's play football.
3: Football Mania.

0: ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ. ഈ ബിരിയാണിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഉണ്ട് അല്ലേ? ഇപ്പോൾ കുറേ പേര് ചോദിക്കും കണ്ണൂർ ബിരിയാണിയാണോ ഇഷ്ടമോ, അതായത് തലശ്ശേരി ബിരിയാണിയാണോ ഇഷ്ടമോ, നേരെ തിരിച്ച് അങ്ങ് കോഴിക്കോട് ബിരിയാണിയാണോ ഇഷ്ടം എന്ന് ചോദിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഫ്ലേവർ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഈ കണ്ണൂരിൻ്റെ കോഴിക്കോടിൻ്റെ ഇടയിൽ തന്നെ കുറേ ബിരിയാണികളുണ്ട്.
1: മുയ്പിലങ്ങാട് ബിരിയാണി വേറെയാണ്, പിന്നെ മാഹി ബിരിയാണി വേറെയാണ്. സി എല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുക. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിമാ, അതല്ല അതിൻ്റെ ഇത്, അതിൻ്റെ വേ ഓഫ് അതിൻ്റെ ഓരോ എന്താ പ്രോഗ്രസ്സാ. ചിലവർ ആദ്യം ഉള്ളിയിട്ടിട്ട് വയറ്റിയിട്ടാണ് മീറ്റിടും പച്ചോ അങ്ങനെ ഇടുക. ചില ആൾക്കാർ ഉള്ളി വയറ്റേ ഇല്ല, ഉള്ളി വയറ്റുന്നതിന് പകരം ആദ്യം തന്നെ തക്കാളിയോ പച്ചമുളക് ഇഞ്ചി ഇടും, എന്നിട്ട് അവർ പിന്നെ മീറ്റിട്ടിട്ട് പൊരിച്ച ഉള്ളിയിട്ടിട്ട് ഉണ്ടാക്കും. അത് വൺ വേ ഓഫ് കുക്കിംഗ്. അനദർ വേ ഓഫ് കുക്കിംഗ് ഈസ് അതാണ് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത്. ഇതാണ്, ചെറിയ ഫ്ലേവർ ചേഞ്ചസ് ഉണ്ടാവുക. ചെറിയ ഫ്ലേവർ ചേഞ്ച്. ഇപ്പോൾ എവറി ഹൗസ് ഹാസ് എ ഡിഫറെൻറ്റ് ബിരിയാണി, എവറി മദർ ഹാസ് എ ഡിഫറെൻറ്റ് ഹാൻഡ്, യുനോ. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റില്ല. ഈ ബിരിയാണി എന്ന് പറയുന്ന ഒരു സാധനം, അതിനൊരു ഇൻ്റർനാഷണൽ ലോ ഇല്ല, അതിനൊരു ഇൻ്റർനാഷണൽ റെസിപ്പി ഇല്ല, അതൊന്നുമില്ല. അത് വരുന്നത് ഒരു ഒരു അമ്മമാരോട് കൈ കണക്കാം. പിന്നെ ദ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ. See, Kozhikode biryani, Talasheri biryani. These are the two biryanis which we look forward, right? Or generally, parayumbo. After all, every 10 kilometers, the biryani changes in the style. But generally, we have to talk about two biryani. What is the name of Kozhikode biryani and the Talasheri biryani? In Kozhikode biryani, there is a kuppikalathulla chembil. Kuppikalathulla chembil is not a manchil. That chembil is a malote, it is a bottle. It is a chardau. It is a balloon. ഒരു ബലൂണിനെ വീർപ്പിച്ച മാതിരി ഉണ്ടാവും ബിരിയാണി ചെമ്പ്, അടിയിൽ ഫ്ലാറ്റ് ആയിരിക്കും. അത് മേലെ ഇങ്ങനെ വെക്കുന്ന എന്താണെന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്റ്റീം ഉണ്ടല്ലോ, ദ പ്രഷർ ക്രിയേറ്റഡ് ബൈ ദ ഫ്യൂവൽ, അത് അവിടെ നിൽക്കണം. ബിക്കോസ് എവറിഥിങ് ഇസ് റോ, മീറ്റ് ഇസ് റോ, എവറിഥിങ് ഇസ് മാറിനേറ്റഡ് ഇൻ ദ മസാല, ആൻഡ് ഹാഫ് പാർ ബോയിൽഡ് റൈസ് ഇസ് പുട്ട് ഓൺ ടോപ്പ് ഓഫ് ദ മസാല ആൻഡ് സീൽഡ് വിത്ത് മൈദ. So that nothing escapes out of it. None of the flavors escape out of that. അങ്ങനെ വെച്ചിട്ട് ഇത്ര ചിരട്ടക്ക് ഇത്ര കിലോ എന്നുള്ള കണക്കിലാണ് നമ്മൾ കുക്ക് ചെയ്യുക. 50 ചിരട്ട കത്തുമ്പോഴത്തേക്ക് ഇത്ര കിലോ റെഡിയാവും. അതാണ് അതിന്റെ ഫ്യൂവലിങ്ങിന്റെ കണക്ക്. അവർക്ക് ഈ മിനിറ്റിന്റെ സെക്കൻഡിന്റെയും കണക്കല്ല, 50 ചിരട്ട വേകുമ്പോഴത്തേക്ക് ഇത്ര കിലോന്റെ കോഴി വേകും, അങ്ങനെയാണ് കണക്ക്. അപ്പൊ അത് വെച്ച് അത് സീൽ ചെയ്ത് അതിനങ്ങോട്ട് പ്രഷർ ചെയ്ത് കുക്ക് ചെയ്യും. ഒറ്റ പ്രഷറിൽ ഫയർ ഇടും. ചിരട്ട കത്തുമ്പം കണ്ടിട്ടില്ലേ, ഫുള്ളിങ്ങനെ കത്ത് കഴിയുക. കത്തിക്കഴിഞ്ഞാൽ അത് കണലാവും. ഈ കണലായ ഉടനെ ഈ കണലെടുത്തിട്ട് മുടിന്റെ മേലെ ഇടും. സോർട്ട് ഓഫ് ബേക്കിംഗ്. അപ്പൊ മേലേന്നും തീ വന്ന് തായേന്നും തീ വന്ന് ഇതിനെ കംപ്രസ്ഡ് ആയിട്ട് വേവിക്കുന്ന അതാണ് കോഴിക്കോടൻ ബിരിയാണി. അത് വിളമ്പിണ സമയത്ത് ഈ ചോറെടുത്ത് വേറെ മാറ്റി വെക്കും. ഈ മസാല അടിയിലുണ്ടാവും. ആ മസാലയിൽ ഇത്തിരി ലിക്വിഡ് ഉണ്ടാവും, ആ മസാലയുടേതായ ഒരു വെള്ളം. ബിക്കോസ് ഈ ചോറിലൊന്നും ഇല്ലല്ലോ, ഇറ്റ് ഈസ് ജസ്റ്റ് റൈസ്. ആ വെള്ളം എടുത്തിട്ട് ഈ ചോറിലേക്ക് ഒഴിക്കും. അതിനാണ് റാസാക്കുക എന്ന് പറയാ. ആ ഇറച്ചിയുടെ ആ ഫ്ലേവേഴ്സും അതിലുണ്ടായ ആ കംപ്രസ്ഡ് കുക്കിംഗ് ഉണ്ടല്ലോ, അതിന്ന് വന്ന് മീറ്റ് ഇസ് സോ സോഫ്റ്റ് ഓൾസോ. അതെടുത്ത് ഈ ഇതിലിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കോഴിക്കോടൻ ബിരിയാണി. ഇപ്പൊ ഒരു ബിരിയാണി വെച്ച ഫീൽ കിട്ടിയോ നിങ്ങക്ക്? കിട്ടിയാ? ആ മണം ഇങ്ങനെ വരുന്നുണ്ടാ.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: ഷെഫ് ആബിദ റഷീദ്
1: ഇനി നമുക്ക് നല്ല തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു കൊടുക്കാം.
2: തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് സോർട്ട് ഓഫ് ഓപ്പൺ ബൊമ്പച്ചെമ്പിലാണ് തലശ്ശേരി ബിരിയാണി. വൈഡ് മൗത്ത് വെസൽ, അതിൻ്റെ അകത്ത് ഉള്ളി നല്ലോണം വഴറ്റി എല്ലാ മസാലകളും വഴറ്റി ആ മീറ്റ് കുക്കാവുന്നവരെ ഓൾമോസ്റ്റ് 75% കുക്കാവുന്നവരെ ഇറ്റ് ഇസ് കുക്ക് സെപ്പറേറ്റ്ലി. റൈസ് ഇസ് കുക്ക് സെപ്പറേറ്റ്ലി ആസ് നെയ്ച്ചോർ. ഓക്കെ, എന്നിട്ട് ഈ മുക്കാൽ പാകം ഇത് വന്നിട്ടേ ഉള്ളൂ. റൈസിലും കുറച്ച് വേവ് അവിടെ നിർത്തി വെക്കൂ. എന്നിട്ട് ഈ റൈസ് അട്ടിക്കട്ടിക്കട്ടിക്ക് ഇതിൻ്റെ അകത്തിടും. മീറ്റിന്റെ മേലെ അഗെയിൻ ദാറ്റ് ഇസ് ഡംപ്ഡ് ആൻഡ് ഫയർഡ് ഇൻ എ സ്മോൾ വേ. അതാണ് തലശ്ശേരി ബിരിയാണി. ഇത് രണ്ടും രണ്ട് റീജിയണലി ഇതിന്റെ മേക്കിംഗ് ഓഫ് ബിരിയാണി ഇസ് ഡിഫറെന്റ്. ഐ വാസ് ബോർൺ ഇൻ കോഴിക്കോട് ആൻഡ് ഐ ലിവ് ഇൻ കോഴിക്കോട്. എനിക്ക് ആ കോഴിക്കോടിന്റെ ബിരിയാണിനോട് ഒരു സ്നേഹം കൂടുതലായിരിക്കും. ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്റെ ഭർത്താവും എന്റെ ബാക്കി എന്റെ ഉമ്മയെല്ലാം തലശ്ശേരിക്കാരാണ്. അപ്പൊ മേ ബി മോർ ദൻ ഹാഫ് ഓഫ് യുവർ ലൈഫ് വിത്ത് യുവർ മാരീഡ് പേഴ്സൺ, റൈറ്റ്? 20 വയസ്സുവരെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ 60 വയസ്സുവരെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന മരിക്കുന്നേരെ. അപ്പൊ അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് കടക്കൂ. അപ്പൊ ദാറ്റ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ലൈക്കിങ്.
1: ഇതിനിടയിൽ ചെറുതായിട്ട് ഈ പൈനാപ്പിൾ ഇട്ടുണ്ടാക്കുന്ന മറ്റേ ട്രിവാൻഡ്രംകാരുടെ ബിരിയാണിയെ കുറിച്ചിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം എപ്പോഴും മലബാറുകാർക്ക് ഭയങ്കരമായിട്ട് അതൊരു ബിരിയാണി ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്.
2: അല്ല, മലബാറിലെ ബിരിയാണിയിലും എവറിവെയർ ഇൻ ദ വേൾഡ് ബിരിയാണിയിൽ ഒരു മധുരം ഉണ്ട്. സീ സപ്പോസ് നമ്മളെ നാട്ടിൽ അത് കിസ്മിസ് എന്ന് പറയും, ചെറിയ മുന്തിരിങ്ങ. നിങ്ങള് പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു പൈനാപ്പിൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ബംഗാളിൽ പോവാണെങ്കിൽ അവർ പ്ലം ഉപയോഗിക്കും. പ്ലം സോർട്ട് ഓഫ് പ്രൂൺ, പ്രൂൺസ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു പർട്ടിക്കുലർ പ്രൂൺ ഉണ്ട്. ഇതെല്ലാം ഇപ്പം ഞാനിപ്പോ ഇവിടെ ഇത് സംസാരിച്ചപ്പോഴേ, നമ്മള് ഏലസദ്യ തിന്നുന്ന സമയത്തെ ഒരാളില്ല അതിന്റെ അകത്ത് ഉപ്പും പുളിയൊന്നും ഇല്ലാത്ത ഒരാള്, അതിന്റെ ആളെ പേരറിയോ? ഒരു കറി ഓലൻ. അതെന്തിനാ? ഇറ്റ്സ് എ ടാൻസലൈസർ. അതെന്താ ബാലൻസ് ചെയ്യാൻ. നമ്മൾ ഈ കറികൾ ഇങ്ങനെ പല ടേസ്റ്റിലുള്ള കറികളും തിന്നു നോക്കല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഓലൻ വായിൽ വെക്കണമെന്നാണ് എനിക്കിപ്പോ ആർജിയെ പറഞ്ഞപ്പോൾ എനിക്കും അത് മനസ്സിലായത്. അപ്പൊ ഈ ഓലൻ എടുക്ക് ഇങ്ങനെ കഴിക്കുക, അപ്പൊ യുവർ ടങ് ഇസ് ക്ലിയർഡ്. പിന്നെ അടുത്ത ഉരുള കഴിക്കുമ്പോൾ യു നോ വാട്ട് ദ ടേസ്റ്റ് ഇസ്. ഇറ്റ്സ് എ സെൻസറിങ് ഓഫ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ടേസ്റ്റ് കട്ട് ഓഫ് ആക്കുക, മോണോട്ടോണസ് ഡ്രസ്. മനസ്സിലായോ? അതാണ്
1: പൈനാപ്പിൾ ബിരിയാണി.
2: പൈനാപ്പിൾ ബിരിയാണി. അപ്പൊ പൈനാപ്പിൾ ബിരിയാണിനെ തള്ളിപ്പറയാനൊന്നുമില്ല. പൈനാപ്പിൾ ഇസ് ഓൾസോ കൺസിഡേർഡ് ഫാൻ. എടുക്കൊരു മധുരം കഴിക്കാൻ ഒരു രസാ. എനിക്ക് എന്റെ ബിരിയാണി വെളുമ്പോ മക്കളെ പ്ലേറ്റിലുള്ള എല്ലാ കിസ്മിസും ഞാൻ എടുക്കും. ബിക്കോസ് ഐ ലൈക്ക് എല്ലാ ഉരുളയിലും ഒരു കിസ്മിസ്
1: ഇഷ്ടമാണ്.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: ലൂലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
7: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സെനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is home delivery only on Radio Suno 91.7 FM.
1: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓണിയർ.
2: നമ്മുടെ സദ്യയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബിരിയാണി ഓർ സദ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ആബിദ സേ? ഓൾവേസ് ബിരിയാണി.
3: അതറിയാണ്ട് ബിരിയാണിയിലേക്ക് പോയി
2: പോകും,
3: അറിയില്ല. അതിന് ഭയങ്കര മണവും പുളിയും ഒക്കെ അല്ലേ. ഇറ്റ് അട്രാക്ട്സ് പീപ്പിൾ. സദ്യ ഡസന്റ് അട്രാക്ട് വിത്ത് സ്മെൽ.
2: എനിക്ക് ഭയങ്കര
3: ഇഷ്ടമാണ്. ഫേവേർഡ് നിന്റെ മനസ്സിൽ അമ്മയെ ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നല്ല സദ്യ നല്ല സദ്യ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു കഷ്ണം മീൻ വെച്ചു കൊയ്യ് വെച്ചു ഇല്ലാണ്ട് ജീവിതത്തിൽ ഇറങ്ങൂല. അതാ
2: സത്യ കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കഴിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ രീതിയെ കുറിച്ചിട്ട്, ഈവൻ സദ്യയിൽ പോലും ഓലനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ. എന്റെ ഒരു സങ്കടം തീർക്കലാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എല്ലാരും ഇവിടെ ഭയങ്കരമായിട്ട് കളിയാക്കാറുണ്ട്. ഞാൻ സദ്യ കഴിക്കുമ്പോൾ ഭയങ്കര കർക്കശക്കാരിയാണ്. ഒരു ചോറെടുത്താൽ അതിനെ ഞാൻ നാലായിട്ട് തിരിക്കും. എന്നിട്ട് ആദ്യം പരിപ്പിനൂടെ കഴിച്ച്, പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കൂടെ കഴിച്ച്, എന്നിട്ട് ബാക്കി ചോറ് ബാക്കി വെച്ച് ഞാൻ പായസം കഴിച്ച്, എന്നിട്ട് ബാക്കി ചോറിൻ്റെ കൂടെ കുറച്ചെടുത്ത് പുളിശ്ശേരി കൂട്ടി കഴിച്ച്, പിന്നെ ഞാൻ രസം കൂട്ടി കഴിച്ചിട്ട് ഞാൻ അവസാനം മോര് കയ്യിൽ മേടിച്ച് കുടിക്കുന്ന ഒരാളാണ്.
3: അപ്പൊ പായസം എവിടെയായിരുന്നു?
2: പായസം ഇൻ ബിറ്റ്വീൻ ആണ്.
3: എന്തിന്റെ ഇൻ ബിറ്റ്വീൻ?
2: ആഫ്റ്റർ സാമ്പാർ ആൻഡ് ബിഫോർ പുളിശ്ശേരി.
3: ഓഹോ.
2: അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്.
3: ഐ തിങ്ക് ദാറ്റ് സെറ്റിൽസ്. അതായിരിക്കും അതിനൊരു ശാസ്ത്രം.
2: ഈ ശാസ്ത്രം എനിക്ക് ഞാൻ ഇങ്ങനെ കേട്ട് പരിചയമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല,
3: നമുക്കത് വിവരമില്ല. നമുക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. ഇന്നിടയിൽ ഇന്നത് മാതിരി കഴിക്കണം എന്നുള്ളത് വിവരമില്ല.
2: ഈവൻ ഇടുന്ന രീതിയില്ലേ, എന്നെ ഇവിടെ ഓണത്തിന് സദ്യക്ക് ഇരിക്കുമ്പോ കളിയാക്കും. ഞാൻ പറയും, ഇല്ല അച്ചാർ എനിക്ക് ഈ സൈഡിൽ വേണം, എനിക്ക് ഇന്ന സ്ഥലത്ത് തോരൻ വേണം, എനിക്ക് ഇന്ന സ്ഥലത്ത് പച്ചടി കിച്ചടി വേണം എന്ന് പറയുമ്പോ എന്നെ കളിയാക്കും. ആവിതത്ത
3: പക്ഷെ അത് കറക്റ്റ് ആണ്, നമുക്കത് വിവരമില്ലാത്തോണ്ടാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പല്ലേ ഇത്രയും ഹെവി ആയിട്ട് കഴിക്കുമ്പോ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നമ്മളെ വയറ്റിലേക്കാ പോണത്. എല്ലാം കലക്കിയിട്ട് കൊണ്ട് ഒരു വയറ്റിന്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. അത് ആഫ്റ്റർ ഓൾ നമ്മൾ അതിനോട് ഇത്തിരി ഒരു ഒരു വിവരം വേണ്ടേ? എല്ലാം കൂടി കലക്കിയ കൊണ്ട് ഇറക്കല്ലോ. അപ്പൊ ഏത് പുളി പോണം, അത് കഴിഞ്ഞാൽ ഇന്ന സാധനം പോണം, ഇന്ന സാധനം പോണം. ദിസ് ഇസ് എ ഡെഫിനിഷൻ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് വിച്ച് എവറി ചൈൽഡ് ഹാസ് ടു ലേൺ അബൌട്ട്.
2: ആഫ്റ്റർ ഈറ്റിംഗ് സദ്യ ഐ ഫീൽ വെരി മൈൽഡ്.
3: ഞങ്ങൾക്ക് ബിരിയാണി എന്നാല് ഉറക്കു വരില്ല, പക്ഷെ സദ്യ എന്നാൽ അന്നത്തെ ദിവസം മുഴുവൻ ഫ്ലാറ്റാ. മതി കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഫിനിഷ്ഡ്. ഒരു സദ്യ കഴിച്ചാ പിന്നെ എണീറ്റ് എടുക്കാൻ പറ്റൂല. Maybe when we follow the system it wouldn't have happened.
2: Yeah, because even in between payasam also I take little bit of achar. Achar thotti nokkiyal adine onnu balance cheyidittu angane povanam.
3: Nammal parayum biryani ingane continuous aayittu thunnumbolle aa monotonous idu theera edakku thairo അല്ലെങ്കിൽ ചട്നിയിൽ നല്ല സുർക്ക പുളിയിടും. എനി പുളി ഹാസ് ടു ടച്ച് യുവർ ടേസ്റ്റ് ബഡ്സ് ആൻഡ് ക്ലിയർ ഇറ്റ് ഓഫ് സോ ദാറ്റ് എവറി ഉരുള ഹാസ് എ ടേസ്റ്റ്. അപ്പൊ അന്നേ ഈ ബിരിയാണി കണ്ടുപിടിച്ചോ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ. നമ്മള് ശരിക്കും സമ്മതിക്കണ്ടേ, നമ്മൾ അതിൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല.
2: അതെ അതെ.
1: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ.

0: നല്ല ഈദിനുണ്ടാക്കുന്ന ആ ഒരു ഫീസ്റ്റ്, നല്ല കല്യാണപ്പൊരയിൽ ഉണ്ടാക്കുന്ന ഫീസ്റ്റ്, ഇതിൽ ഏതായിരിക്കും ആവിതാത്ത കൂടുതൽ പ്രിഫർ?
1: അതില് ഒരു സംശയമില്ല, കല്യാണപ്പൊരയിൽ. അത് വോളിയം കുക്കിംഗ് അല്ലേ, ഫ്ലേവേഴ്സ് ആർ റിയലി, എന്താ പറയാ, അതിലങ്ങട്ട് ഒതുക്കിയിടുക. അത് കിലോ കണക്കിന് 40 കിലോന്റെ ചെമ്പ്, 30 കിലോന്റെ ചെമ്പ്, 30 കിലോ ചിക്കനും 30 കിലോ റൈസ് ഒരു ചെമ്പിലാ കുക്കാവുന്നത്. അപ്പൊ ദെർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് ഫ്ലേവർ ഗോയിങ് എനിവേ. അതിനെ നമ്മൾ 1 കിലോയിലുണ്ടാക്കുമ്പോ അത് പലരും തൂറ്റിപ്പോവും. ഈ 30 കിലോയുടെ അതിൽ കയറുമ്പോ അതിന്റെ രസം വേറെ തന്നെയാണ്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു പിടുത്താ മോളെ, നമുക്ക് ഇങ്ങനെ വലിയപ്പോ 40 കിലോന്റെ ചെമ്പ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഐ മേ നോട്ട് ബി വാഷിംഗ് ദ ചിക്കൻ ഓർ ഐ മേ നോട്ട് ബി ബി ഡൂയിങ്. നമുക്കിങ്ങനെ ഒരു കയ്യില് മസാല റെഡി ആയത് കൊണ്ട് തരും, നമ്മളെ കൈകൊണ്ട് അതിലേക്ക് വാരിയിടുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ.
0: ഈ കൈക്കണക്ക് ഭയങ്കര,
1: അത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഉപ്പിട്ട വാസന കൂടെ അല്ലെങ്കിൽ ഒരു പിടുത്തത്ത് കൂടെ ഞങ്ങൾക്ക് മനസ്സിലെ ഉപ്പോക്കേണ്ട ആവശ്യമില്ല. ഇടക്കിടക്ക് ഇങ്ങനെ ഉപ്പ് വെക്കൂലേ, നെയ്ച്ചോറ് വെക്കുമ്പോ ചെമ്പ് പറഞ്ഞിട്ട് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എന്നുള്ള സംശയം
0: എപ്പോഴും നോക്കും, എന്നാലും ഉപ്പ് കുറവായിരിക്കും.
1: അത് നമ്മൾക്ക് കൈക്കണക്കിന് വരും. അത് പഠിച്ചവൻ എന്തെങ്കിലും ഒന്ന് തരൂലേ,
0: ഉറപ്പായിട്ടും. ഇനി എപ്പോഴും ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു ഫുഡ്, എന്നാൽ അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിന് തോന്നിയിട്ടുണ്ടോ?
1: അവളെ അത് ഓരോരുത്തർ കഴിച്ച് ജീവി വളർന്ന ഒരു സാഹചര്യമാണ്,
0: അതനുസരിച്ചിട്ടിരിക്കും.
1: അല്ലാണ്ട് വല്ലാണ്ട് ഹൈപ്പ് പറഞ്ഞ് നമ്മൾ അവിടെ പോകുമ്പോൾ അത് ശരിയാവില്ല. നേരെ മറിച്ച് ഒന്നും അറിയാണ്ട് പോയി കഴിക്കുമ്പോ ചിലപ്പോ അതിന്റെ ഗുണങ്ങള് വരും.
0: അതെനിക്ക് തോന്നി ഇപ്പം റിവ്യൂസ് കാരണം കുറെയൊക്കെ അത് പ്രശ്നത്തിലേക്കും പോകുന്നുണ്ട്, കാരണം ഹൈപ്പ് കേട്ട് പോയിട്ട്.
1: അത് നമുക്ക് പറയാൻ പറ്റൂല. ശരി, നമ്മളിപ്പോ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ തന്നെ ഇന്നുണ്ടാക്കിയ മാതിരി ആയിരിക്കുമല്ലോ ചിലപ്പോ അത് മറ്റന്നാളെ വരുന്നത്. നമ്മളൊരു റെസ്റ്റോറന്റ് പോയിട്ട് ഞാൻ പോണ അന്ന്, അന്നത്തെ ഫുഡ് ഭയങ്കര എന്തോ പിടിച്ചിട്ടുണ്ടാവും അല്ലെ, അന്ന് നല്ല ഷെഫായിരിക്കും, ഷെഫിന്റെ മൂഡ് നല്ലതായിരിക്കും, അവന്റെ വീട്ടിലടിയൊന്നും കൂടാണ്ട് വന്ന് ഉണ്ടാക്കിയതായിരിക്കും, അമ്മ ഞാൻ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും, അത് നല്ലതായിരിക്കും. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയി, അന്ന് ഞാൻ അവിടെ പോയി കഴിച്ചപ്പോൾ നല്ല ഫുഡായിരുന്നു, യു ഷുഡ് ട്രൈ ദ സെയിം തിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരാളോട് പോകാൻ പറഞ്ഞു വിചാരിച്ചോ, അന്ന് അയാളവിടെ പണിക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അന്ന് അയാൾ മൂഡ് ഓഫ് ആയിരിക്കും, അയാൾ കുക്ക് ചെയ്ത് അതേമാതിരി ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആരും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഫെയിലിയർ ആയിട്ട് ഒരു റെസ്റ്റോറന്റിനെ കാണരുത്.
0: ഈ റെസ്റ്റോറന്റിലെ ഷെഫിന്റെ മൂഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്.
1: വെരി ഇമ്പോർട്ടന്റ്. അയാളുടെ രാവിലെ അയാൾ കയറിയിട്ട് അയാൾ ഒരു മനസ്സാണ് ഒരു കറിയിൽ ഉണ്ടാവും, അത് എത്ര ആയാലും വരും. എന്റെ വീട്ടിൽ എന്നോട് ഇങ്ങോട്ട് നിർബന്ധിച്ചിട്ട് എനിക്കിപ്പോ അത് വേണം തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല. അത് അതിനായി ഒരു ഒരു ഇത് വരണം മോളെ. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഇസ് ഒരു നിർബന്ധിച്ചിട്ട് ഇമ്മ ബിരിയാണി ഉണ്ടാക്കി ഇന്ന് ബിരിയാണി മതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കേണ്ട മൂടില്ലാത്ത ദിവസം ഉണ്ടാക്കിയാൽ നന്നാവില്ല. പിന്നെ ജനറലി എല്ലാ ദിവസവും ഉണ്ടാക്കുമ്പോൾ എപ്പോ നല്ല മൂടൊന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ പോട്ടെ, അത്യാവശ്യം വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ വരുമ്പോ പറ്റെ, ബട്ട് യു നീഡ് ഒരു സന്തോഷം വേണം ചെയ്യുമ്പോ.
0: ശരിയാണ്.
2: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar, Modric. This is the last dance.
2: One last dance. This is the last
0: dance. 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. ആക്ഷൻ
3: മുനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജി.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: Home delivery.

0: ഇനി സന്തോഷത്തോടെ ഇപ്പൊ ഗൾഫിൽ വന്നിട്ട് കുറച്ച് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അബിദത്തക്ക് ട്രൈ ചെയ്യാൻ ഗൾഫിലെ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ?
1: ഇവിടെ വരുമ്പോ ഞാൻ പാകിസ്ഥാനി ഫുഡ് കഴിക്കാൻ
0: പോകും.
1: മേ ബി നമ്മളെ പാലറ്റിന് അത് കുറച്ചും കൂടി ഒരു ഇഷ്ടമുള്ളതാ. സെക്കൻഡ് തിങ് ഐ ലൈക്ക് ദറ്റ് ഒറിജിനൽ ചൈനീസ് കഴിക്കാൻ പോകും. അത് നമുക്ക് കുറച്ച് എരിവുളിയൊക്കെ കിട്ടും. പിന്നെ മേ ബി ഒരു ബർഗറെല്ലാം ആവാം.
0: ഈ വലിയ സെലിബ്രിറ്റി ഷെഫൊക്കെ അങ്ങ് പിന്നെ നാട്ടില്, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഉമ്മാമാക്ക് ഈ പറഞ്ഞ പോലെ ഫുള്ള് കുട്ടികൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു റെസിപ്പി തന്നെ ഉണ്ട്. അപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഉമ്മാമ അടുത്ത് കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു
1: ബിരിയാണി വന്നാ ബിരിയാണി അതാണ്
0: അവർക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, അവരീ പറഞ്ഞ പോലെ ആർക്കൊക്കെ ഉണ്ടാക്കി തന്നാലും ഞങ്ങൾക്ക് വേണം ബിരിയാണി അല്ലേ. ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇനി ഒരാൾക്ക് ഓക്കെ ഞാൻ ഇന്ന ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ?
1: മമ്മൂട്ടിക്കാക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം, മോഹൻലാൽ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. ആ മേ ബി എല്ലാരും ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ആർക്കൊക്കെ എന്നോട് ഒരു ബിരിയാണി തിന്നാൻ പൂതിയുണ്ട് അവർക്കൊക്കെ ഞാൻ എത്തണം. ഇനി എനിക്ക് എന്റെ ആഗ്രഹത്തിൽ പെട്ടതാണ് ഐ വോണ്ട് ടു ഗോ വേൾഡ് വൈഡ്. ഹൈദരാബാദി ബിരിയാണി മാത്രമല്ല, നമ്മളിവിടെ ഉള്ള മലയ മലബാറികൾക്ക് ഒരു ബിരിയാണി ഉണ്ട്, ഇത് കഴിച്ചു നോക്കിന്ന് എല്ലാരും കാണിച്ചു കൊടുക്കാൻ പോവാനുള്ള ഒരു യത്നത്തിലാണ് അത് ഇപ്പൊ. സോ ഐ ഡൺ ഇറ്റ് നാഷണലി, ഐ ഡൺ ഇനഫ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് സെല്ലിംഗ് ബിരിയാണി നാഷണലി ഇൻ ഡൽഹി. അവിടെയൊക്കെ 2006 മുതൽ ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. 2000 തന്നെ പറയാം, 2000 മുതൽ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹിയില് ബോംബെയില് പല സ്ഥലത്തും അവരെന്നെ വിളിച്ചിട്ട് ഈ മലബാറി ഫുഡ് അവിടെ ഷോക്കേസ് ചെയ്യാറുണ്ട്. ത്രൂ പ്രസ് തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ട്. ഇപ്പോഴാണല്ലോ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണല്ലോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയിട്ട്
0: കോഴിക്കോട് ക്യുസീൻ ഹാസ് റീച്ച്ഡ് ടു മില്യൺസ് ഓഫ് പീപ്പിൾ ഹൂ ഡസന്റ് നോ ഈവൻ മലയാളം. ലൈക്ക് അത് ഒരു വലിയ ഒരു പോയിന്റ് ആണ്.
1: കമ്മിങ് ടു കേരള ഓൺലി ടു ഈറ്റ് ഫുഡ് റൈറ്റ്. കോഴിക്കോട് വന്ദേ ഭാരത് വന്നപ്പോ ഞാനൊരു ഇതിട്ടിരുന്നു, എനിക്ക് ഞാനും വിചാരിച്ചിട്ടതൊന്നുമല്ല, അങ്ങനെ ഫ്ലൂക്ക് പറഞ്ഞു പോയതാ. രാവിലത്തെ വന്ദേ ഭാരതിന് കോഴിക്കോട് എത്തും, 11 മണിയാകുമ്പോ കോഴിക്കോട് എത്തും. കോഴിക്കോട് നല്ലൊരു ബിരിയാണി എല്ലാം അടിച്ച് കോഴിക്കോടിന്റെ സർബത്തും കോഴിക്കോടിന്റെ എല്ലാ ഫുഡിന്റെ എൻജോയ്മെന്റും കഴിഞ്ഞ് 4:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ കയറിയ രാത്രി 10 മണി മുതൽ തിരുവനന്തപുരം എത്തി. അപ്പൊ രാവിലെ 6 മണിക്ക് കയറി ട്രെയിനിലിരുന്ന് എല്ലാം ആസ്വദിച്ച് വൈകുന്നേരം തിരിച്ചു പോകും അപ്പൊ കോഴിക്കോട്. സോ മെനി പീപ്പിൾ കമ്മിങ് ഫ്രം ഓൾ ഓവർ ലൈക്ക് യു നോ. ഇപ്പൊ അത് മാത്രല്ല, ഞാൻ വെച്ച് രാവിലത്തെ വണ്ടിക്ക് വന്ന് വൈകുന്നേരം പോവാന്ന്. ഇപ്പൊ മിക്ക ആൾക്കാരും ഞാൻ കാണുമ്പോ പറയും 2 ദിവസം ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നാന്ന്, റൂം എടുത്ത് താമസിച്ച് ഭക്ഷണം കഴിച്ചു പോന്ന്.
0: കേരളത്തിൽ കോഴിക്കോടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത ആൾക്കാർ.
1: അതിനൊരു ഇത്തിരി ക്രെഡിറ്റ് എനിക്ക് തരണം കേട്ടോ,
0: ഉറപ്പായിട്ടും.
1: എനിക്ക് ഞാനത് അത്രയും അതിന്റെ പിന്നാലെ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: സെലിബ്രിറ്റി ഷെഫ് ആബിദ റഷീദ് ഓൺ എയർ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Luluville Oro Shoppingum ini one labhathode ningalkkai avadhirippikkunnu. Doha Bank Lulu Mastercard Platinum Credit Card. Ippol thanne apply cheyyu. 500 Qatar riyalinte Lulu shopping voucher sondamaakku. Oppam Qatar ludanilamulla Lulu storegalil ninnu shop cheyyumbolellam 5% vare Lulu points nedugeyum cheyyam. Outside purchaseilum nirvadhi rewards ningale kaathirikkunnu. Card active cheyyanayi Lulu storegalil ninno online ayo just oru riyal shop to you.
2: Offer valid until 30th June 2026. Doha Bank Lulu Mastercard Platinum Credit Card. Crafted for smarter, more rewarding living. Terms and conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal.
6: 917 Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine. Call 4000-1707.
10: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
13: യു ആർ ലിസ്ണിംഗ് ടു
12: റേഡിയോ സുനോ 91.7 FM.

0: ഖത്തറിൽ വന്ന് അറിയാലോ എല്ലായിടത്തും ഇഷ്ടംപോലെ മലബാർ ക്വിസീൻ യു ക്യാൻ എൻജോയ്. അത്രയധികം സ്ഥലങ്ങൾ
1: നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും തോന്നെ എവിടെയാ കിട്ടുന്നത്? മുട്ടമാല എന്നുണ്ടെങ്കിൽ 4 ദിവസം മുന്നേ ഓർഡർ ചെയ്യണം. നമ്മളെ നാട്ടില് ഇവിടെ ഇപ്പൊ പോയാ കിട്ടും. പിന്നെന്താ പ്രശ്നം?
0: മുട്ടവാല വേണോ, ഇത് ടയറത്തില് വേണോ, നല്ല ഇറച്ചിപ്പത്തിരി വേണോ? ഈ ബാച്ചിലേഴ്സിന് പറ്റുന്ന ക്വിക്ക് ആയിട്ടുള്ള ഒരു സംഭവം എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു റെസിപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ?
1: ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതില്ലേ, ഈ സാധാരണ നമ്മള് ഫിഷ് കഴിക്കുന്നവരാണെങ്കിലേ മീനെ നമ്മളെപ്പോഴും പൊരിക്കാനല്ലേ ഏറ്റവും എളുപ്പം അല്ലെ, കുറെ ഉള്ളിയൊന്നും മുറിക്കണ്ട. പക്ഷേ ഈ മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ മീനെല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലോണം വെള്ളമൊക്കെ പൊക്കി കഴിഞ്ഞാൽ ഈ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് വെള്ളത്തിലാണ് സാധാരണ കലക്കുക, മിക്സ് ചെയ്യുക. ഡോണ്ട് യൂസ് വാട്ടർ, അതിന് പകരം കുറച്ച് വെളിച്ചെണ്ണയിൽ അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മീനിൻ്റെ മേലെ പരട്ടുക, കുറച്ച് ഓയിലിൽ പൊരിച്ചെടുക്കുക. റെഡി ആവാനാവുമ്പോൾ നല്ല ഫ്രഷ് ഗാർലിക്ക്, ഈ തൊലിയുള്ള ഗാർലിക്ക് കിട്ടും, പീൽഡ് അല്ല, ഗാർലിക്കു കറി ലീവ്സും. നമുക്ക് മീൻ ചിലർക്ക് നല്ല ക്രിസ്പി ആവണം, ചിലർക്ക് കുറച്ചിങ്ങനെ ഒരു സോസി ആവണം. ആ ഒരു ലെവൽ നമ്മളെ ലെവലെത്തുമ്പോൾ ഇതിടുക, എന്നിട്ട് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടുക, എന്നിട്ട് കഴിച്ചു നോക്കി. ഇറ്റ് മേക്സ് എ വണ്ടർഫുൾ ഡിഷ്, എ വെരി ഡിഫറെൻ്റ് വേ. വൈ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ ഓയിൽ, അതിൻ്റെ മറുപടി എന്താണെന്ന് അറിയോ? എണ്ണ ചൂടാവുമ്പം വെള്ളത്തിലുള്ള സാധനം നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ വെള്ളം ജുന്ന് പറഞ്ഞ് പോവും അല്ലേ. എന്നിട്ട് ആ മസാല അവിടെ ഒറ്റയ്ക്ക് നിൽക്കും, ആ മസാല ആ എണ്ണ കരിയും, കരിഞ്ഞു പോവും. പക്ഷേ എണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ടൈം ടേക്കൺ ഫോർ ദ ഓയിൽ ടു ഗെറ്റ് ഹീറ്റഡ് അലൗസ് ദ മസാല ടു പെനിട്രേറ്റ് ഓൺ ടു ദ ഫിഷ്. സോ യു ഗെറ്റ് എ നൈസ് മസാല ഉള്ള ഒരു മീൻ പൊരിച്ച് തിന്നാൻ പറ്റും. അതിനിപ്പം എനിത്തിങ് ഇപ്പം സിമ്പിളായിട്ട് കോഴിയാണെങ്കിലും ജസ്റ്റ് പുട്ട്, ഞങ്ങൾക്കൊരു പൊടിയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു മാറിനേറ്റ് മസാല, ജസ്റ്റ് എ സ്പൂൺ ഫുൾ ഓഫ് ദാറ്റ് വിത്ത് എ ഫ്യൂ 4-5 പീസ് ഓഫ് ചിക്കൻ, വാട്ടർ, സോൾട്ട്, എന്നിട്ട് വേവിക്കുക. വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വറ്റിച്ചാൽ എച്ച കറി. അതുപോലെ ബാച്ചിലർക്ക്
0: ഉറപ്പായിട്ടും. സോ താങ്ക് യു സോ മച്ച്, ഹാഡ് എ വെരി ഗുഡ് കോൺവെർസേഷൻ വിത്ത് യു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഓൾ ദ ഫ്ലേവേഴ്സ് ആർ ദെയർ ഇൻ എവ്രിബഡീസ് ലൈഫ്, ആൻഡ് ആസ് യു സെഡ്, ആൻഡ് ലെറ്റ് എവ്രി വൺ ഹാവ് ദ സ്വീറ്റ് സ്വീറ്റ് ഫ്ലേവർ ഇൻ ദ എൻഡ്. അത്രേ ഉള്ളൂ അല്ലേ, ഡെസേർട്ട്
1: പോലെ. I can talk to the people of Qatar here.
0: Sure, sure.
1: Through you.
0: Yes, of course.
1: That is something great. Thank you.
0: Thank you.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം.
1: ഹായ്, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. Doha Bank Lulu Mastercard Platinum Credit Card, crafted for smarter, more rewarding living. Terms and conditions apply.

0: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: മാറ്റിനി ക്ലാസിക്സ്.

0: കേരളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

സിനിമയുടെ ലോകമാണ് മാറ്റിനി മാഷപ്പ് ആണ്. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളിലേക്ക്. സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. ചില താരങ്ങളെ നമ്മൾ ചില സമയത്ത് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പിന്നീട് അവരെ ശ്രദ്ധിക്കാതാവും, അവർ ചിലപ്പം അധികം സിനിമകൾ ചെയ്യാതാവും. പക്ഷെ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഗംഭീരമായിട്ടുള്ള റോളൊക്കെ ചെയ്തിട്ട് പോകുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിലൊരു താരമാണ് അഭിരാമി. അഭിരാമി എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ള സിനിമ വരുന്നുണ്ടാവും അല്ലെ. ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിരാമി തകർത്തഭിനയിച്ച മൂവിയായിരുന്നു ബ്ലാസ്റ്റ് എന്നുള്ള തമിഴ് മൂവി. അങ്ങനെ അധികം ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു അഭിരാമിയുടേത്. ആദ്യം ഈ ഒരു ബ്ലാസ്റ്റിലെ വേഷം അഭിരാമി ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിക്കാനിരുന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെ സ്വാസികയായിരുന്നു കേട്ടോ. പിന്നീടത് അഭിരാമിയിലേക്ക് എത്തുകയായിരുന്നു. അഭിരാമിയുടെ ഒരു അഭിനയ ജീവിതത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ തിരുവനന്തപുരം സ്വദേശിനിയാണ് അഭിരാമി. അഭിരാമിയുടെ യഥാർത്ഥ പേര് ദിവ്യ ഗോപകുമാർ എന്നുള്ളതായിരുന്നു. ആ ഒരു പേരിനോടുള്ള ഒരു പൊരുത്തമില്ലായ്മ മൂലം സ്വയം അഭിരാമി എന്ന് പറയുന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്കുള്ള അഭിരാമിയുടെ അരങ്ങേറ്റം സംഭവിക്കുന്നത് യാദൃശ്ചികമായിട്ടാണ്. അഭിരാമി എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ ആ ഒരു ചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This is Matine Masha, only on Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്കുള്ള അഭിരാമിയുടെ അരങ്ങേറ്റം സംഭവിക്കുന്നത് യാദൃശ്ചികമായിട്ടാണ്. അഭിരാമി എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തെ കുറിച്ചും സിനിമകളെ കുറിച്ചും ഒക്കെ നമ്മളൊന്ന് സംസാരിച്ചു വരികയാണ്. പഠിക്കുന്ന സമയത്ത് ചാനൽ പ്രോഗ്രാമായ ടോപ്പ് ടെന്നിൽ അവതാരകയായിട്ടാണ് അഭിരാമി എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് പേര് മാറ്റം ഒക്കെ സംഭവിക്കപ്പെടുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഗുണ എന്ന് പറയുന്ന തമിഴ് സിനിമ അഭിരാമിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിലെ നായികയുടെ പേര് ഏറെ കാലമായിട്ട് ഇങ്ങനെ മനസ്സിലൊക്കെ നിൽക്കുന്ന ഒരു പേരാണ്. അങ്ങനെ ഒരു സ്ക്രീൻ നെയിം വേണം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വന്ന സമയത്ത് ആ ഒരു പേര് സെലക്ട് ചെയ്തു. അഭിരാമി എന്ന് പറയുന്ന പേര് സെലക്ട് ആക്കുന്നു. അങ്ങനെ അന്ന് മുതൽ ദിവ്യ അഭിരാമി ആയിട്ട് മാറുന്നു. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ഒരു മെഗാ സീരിയൽ ഉണ്ടായിരുന്നു.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Doctor Odin.

0: Naseem Surgical and Medical Center.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
0: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
2: Hi, I am Sujaya Chichiana.
3: You are listening to
2: Radio Suno 91.7.

അഭിരാമി എന്ന പ്രിയതാരത്തിന്റെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വരുന്നത്. തമിഴ് സിനിമയിലേക്കുള്ള അഭിരാമിയുടെ ഒരു അരങ്ങേറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ, സമുദ്രം, സംസ്ഥാനം, അങ്ങനെ ഒട്ടേറെ സിനിമകളുണ്ട്. പക്ഷേ അഭിരാമിയുടെ കരിയർ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രം കമൽഹാസൻ സംവിധാനം ചെയ്ത വിരുമാണ്ടിയിലെ നായിക കഥാപാത്രമാണ് കേട്ടോ. മധുരയിൽ നിന്നുള്ളൊരു തമിഴ് ഗ്രാമീണ യുവതിയായിട്ടുള്ള ആ ഒരു പ്രകടനം അന്ന് വലിയ രീതിയിലുള്ള കൈയടി നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെയിം ടൈമിൽ തന്നെ തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിരാമി അഭിനയിച്ചു. അങ്ങനെ നാല് തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച താരം കൂടിയാണ് അഭിരാമി. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും വലിയ നേട്ടങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ അഭിരാമിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിത്വം ഉലക നായകൻ കമൽഹാസൻ തന്നെയായിരുന്നു കേട്ടോ. ചെറുപ്പം മുതൽക്ക് അദ്ദേഹത്തിന് ഒരു കടുത്ത ആരാധികയായിരുന്നു അഭിരാമി. അങ്ങനെ സിനിമയിലും അഭിനയ രംഗത്തും ഒക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു, ഉപരിപഠനത്തിൽ ശ്രദ്ധിക്കുക എന്ന്. അങ്ങനെ സിനിമ താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ച് യു എസിലെ താമസമാക്കുന്നു. അതിനൊക്കെ ശേഷം പിന്നീട് മലയാളത്തിൽ നിന്നും അഭിനയ ഓഫർ എത്തിയത് അപ്പൂത്തിക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിലേക്ക്. പിന്നീട് സ്റ്റൈൽ മന്നൻ രജനീകാന്തിനൊപ്പം വേട്ടയൻ മൂവിയിലും അഭിരാമി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗുണ മൂവിയിലെ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: Adi, ente birthday celebration enda chelavende?
5: Samsamindu mandi mandi.
6: ഉഫ്, ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്.
8: One last dance.
1: നാൽപ്പത്തിയെട്ട് ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.
9: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
10: രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം ഒരു മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റു കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അഭിരാമി എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മണരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന് പറയുന്ന മൂവിയിലും അഭിരാമി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ബ്ലാസ്റ്റിലേക്കുള്ള ആ ഒരു ഇൻവൈറ്റ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാസികയ്ക്ക് വെച്ചിരുന്ന വേഷമായിരുന്നു അഭിരാമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റിലെ വേഷം എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചു, ഒരു അപ്രതീക്ഷിത ഹിറ്റായിട്ട് ആ സിനിമ മാറുകയും ചെയ്തു. അത് മാത്രമല്ല, ബ്ലാസ്റ്റിലെ ആ ഒരു ഫൈറ്റ് സീനിലൊക്കെ വിജയശാന്തിക്ക് തുല്യമായിട്ടുള്ള ഒരു തകർപ്പൻ പ്രകടനമായിരുന്നു അഭിരാമി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആക്ഷൻ സീനുകളിൽ നായകന്മാരെയൊക്കെ വെല്ലുന്ന മികവോടുകൂടി അഭിരാമി തകർത്തിട്ടുണ്ടായിരുന്നു. തെന്നിന്ത്യ മുഴുവൻ ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇനിയും അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ അഭിരാമിയെ തേടി എത്തട്ടെ എന്ന് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ പതുക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

വെൽക്കം വെൽക്കം വെൽക്കം ടു റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിലേക്ക്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ആൻഡ് അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ആരോഗ്യപരമായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളുടെ കൂടെ ഇതേ ഇന്നത്തെ ദിവസം ഉച്ച സമയം സിനിമാ വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്ന. ഫുഡൊക്കെ അടിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് റൈറ്റ് ടൈമിൽ വെള്ളമൊക്കെ കുടിച്ച് ബോഡി ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റ്സ് മാത്രമല്ല OTT റിലീസസ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ കണ്ട കുറച്ച് സിനിമകളുടെ റിവ്യൂസ് ഒക്കെയാണ് ഇന്നത്തെ ദിവസം ഡിസ്കഷനിലുള്ളത്. അപ്പൊ ആ ഒരു ഡിസ്കഷനിലോട്ട് കൂടി നമുക്ക് കയറാം. ദ റൈറ്റ് ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. സന്ദീപാണ് കൂടി ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും പുതിയ റിലീസുകൾ എന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡേറ്റ്സ് മാത്രമേ ഇപ്പം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡേറ്റ്സ് മാറ്റുന്നുണ്ട്. സോ അങ്ങനെ വൺ സച്ച് മൂവി ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, മലയാള സിനിമയിൽ ഒരുപാട് റൊമാൻറ്റിക് ഡ്രാമാസ് പുറത്തിറങ്ങുന്നുണ്ട്. ബട്ട് ദിസ് വൺ ഇസ് ഗോയിങ് ടു ബി എ ബിറ്റ് സ്പെഷ്യൽ. ചിന്ന ചിന്ന ആസൈ എന്നുള്ള സിനിമയാണ്. ജൂണിനാണ് റിലീസ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്തേക്കുന്നത്. ഒഫീഷ്യലി ജൂൺ 19 എന്നുള്ള ആ ഒരു ഡേറ്റിലേക്ക്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ടഡ് ഡേറ്റ്സ് ആണ് ദേ ഞാൻ റിവീൽ ചെയ്യുന്നത് കേട്ടോ. ഇന്ദ്രൻസ്, മധു, അപർണ ബാലമുരളി അങ്ങനെ ഒരു താരനിരയെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് യെസ്, പെട്ടെന്ന് അപർണയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ദേ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ അപർണയുടെ ഒരു ഡാൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡാൻസിനെ പറ്റിയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ അബൌട്ട് ദിസ് മൂവി കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്, മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ വർഷ വാസുദേവ്. ആൻഡ് ഓൾസോ ബാക്ക്ഡ്രോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വാരാണസി എന്ന സ്ഥലത്തിന്റെ ഒരുപാട് എന്താണ് ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന സിനിമയാണെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഇറ്റ്സ് എ ബിഗ് റിട്ടേൺ ഓഫ് വെറ്ററൻ ആക്ട്രസ് മധു ടു എ സെൻട്രൽ റോൾ ഇൻ മലയാളം സിനിമ. സോ ജൂൺ 19 വെദർ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഓഫ് ദ മൂവി. ജൂൺ 19 തന്നെ പുറത്തിറങ്ങുന്ന മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ മിസ്റ്ററി ഹ്യൂമൻ ഡ്രാമ ദ ബോയ് അഥവാ ബാലൻ എന്നുള്ള ആ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ജൂൺ 19 എന്നുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്. ടൊവിനോ തോമസ്, ലാൽ ജൂനിയർ, ഫിർസാന പാലത്തിങ്കൾ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഇമോഷണലി ഹെവി മിസ്റ്ററി ഡ്രാമയാണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ദ ഐഡന്റിറ്റി ഓഫ് എ മദർ ചൈൽഡ് ബോണ്ട്. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. ഓൺലി ഓൺ മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Hi, this is Sushin Shyam.
4: You are listening to
3: Radio Suno 91.7.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ദേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ലേറ്റസ്റ്റ് റിലീസിൽ ബാലൻ എന്നുള്ള സിനിമയുടെ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കഷനിൽ കൊണ്ടുവരുമ്പോൾ ശരിക്കും കുറച്ച് മുന്നേ ഈ സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തത് മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ തന്നെയാണ്. ഈ സിനിമയും ഡയറക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോളോയിങ് ഹിസ് റെക്കോർഡ് ബ്രേക്കിംഗ് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ മഞ്ഞുമൽ ബോയ്സ്, ദ ഡയറക്ടർ ചിദംബരം കൊണ്ടുവരുന്ന ഏറ്റവും ബോക്സ് ഓഫീസിലെ എക്സ്പെക്ടേഷൻ ഹൈ ആകാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. ദ മൂവി ഈസ് റിട്ടൺ ബൈ എ മാസ്റ്റർ മൈൻഡ് റൈറ്റർ ഡയറക്ടർ ബിഹൈൻഡ് രോമാഞ്ചം ആൻഡ് ഓൾസോ ആവേശം എന്ന സിനിമ, ജിത്തു മാധവൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് കോമ്പിനേഷൻ. ആ ഒരു ഗ്രേറ്റ് കോമ്പിനേഷന് വേണ്ടി എന്താണ് ഇനി ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ചിത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് സസ്പെൻസ് തന്നെയാണ് കേട്ടോ. ടൊവിനോ തോമസിന്റേത് ഒരു ക്യാമിയോ റോൾ ആണെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു. ലെറ്റ് സീ, സിനിമ നമുക്ക് എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രതീക്ഷയിൽ കൊണ്ടുവരുന്നുണ്ട്. ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാം ആണ്. Expectations again setting the goals high. ഇതൊക്കെ പറഞ്ഞു മുമ്പ് തീർച്ചയായിട്ടും ഏതൊരു സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളിക്കും ചിത്രം കാണാനുള്ള ആഗ്രഹം ഒന്ന് കൂടിയിട്ടുണ്ടായിരിക്കും. സോ ഇഫ് യു ആർ ഇൻ ഖത്തർ, ഹിയർ ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ചാൻസ്. അഷ്ടമി ദാ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ എന്നുള്ള ഈ സിനിമയുടെ ടിക്കറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. സോ സ്റ്റേ ട്യൂൺഡ് ടു ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിനി മാഷപ്പിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. ഐ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ബട്ട് ബിഫോർ ഐ വൈൻഡ് അപ്പ്, ഞാൻ തുടക്കത്തിൽ ഇന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തിൽ അപർണ ബാലമുരളിയുടെ ഒരു ഡാൻസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. യെസ്, കഥക് ഡാൻസ്. ഒരുപാട് അപ്രിസിയേഷൻ ആണ് അപർണയ്ക്ക് ലഭിക്കുന്നത്. ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് കമ്പാരിസൺസ് ആസ് വെൽ. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഓൺ എ ഗുഡ് നോട്ട്. ശരിക്കും ചില അപ്രിസിയേഷൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. എന്തായാലും ആ ഒരു അപ്രിസിയേഷൻ വ്യൂസിന്റെ രൂപത്തിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കത്തിൽ സംസാരിച്ചു പോയ ആ ഒരു സിനിമയുടെ ബേസ് ചെയ്താണ് ഈ ഒരു കഥക് ഡാൻസ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത്. വളരെയധികം അക്സെപ്റ്റൻസ് എന്ന് പറയാനുള്ള കാര്യം 1 million+ വ്യൂസ് ഓൾറെഡി ആ ഒരു സോങ്ങിന്, ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് അപ്രിസിയേഷൻ ആസ് വെൽ. കമന്റ്സ് വായിച്ചു പോയാൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇസ് ഹൗ യു പോർട്രേ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്ക് മറ്റൊരു സംസ്കാരം, ഒരു കൾച്ചറൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പല ആക്ടേഴ്സ് കമ്പാരിസൺസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ബട്ട് കീപ്പിംഗ് ദാറ്റ് അസൈഡ്, എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ കഥക് എന്ന് പറയുമ്പോൾ അനദർ ഡാൻസ് ഫോം, അത് പഠിച്ചെടുത്ത് അതിന്റെ ജസ്റ്റേഴ്സ് ആണെങ്കിലും ഇറ്റ് ഇസ് ഐഡിയലി ഒരു രീതിയിൽ നമ്മൾ ആദ്യമേ പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷെ മാക്സിമം ട്രൈയിങ് ആൻഡ് എഫേർട്ട് ആൻഡ് കീപ്പിംഗ് ഇറ്റ് അപ് ടു ദ മാർക്ക് എന്ന് പറയുന്നത് ഇസ് ഓഫ് കോഴ്സ് എ ഡിഫിക്കൽട്ട് തിങ് ടു ഡു. സോ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു അപർണ ഓൺ ദാറ്റ് നോട്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബ് പോയി യു കെൻ സീ ദ വീഡിയോ. ഒബ്വിയസ്ലി ഇറ്റ്സ് ട്രെൻഡിങ് ഓൺ യൂട്യൂബ് റൈറ്റ് നൗ. അയ്യോ, അതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു മ്യൂസിക് വീഡിയോന് വേണ്ടിയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത് ശ്രുതി ശിവദാസ് ആണ്. ബ്യൂട്ടിഫുൾ റെൻഡേഷൻ. അതിന്റെ കൂടെ എടുത്തു പറയേണ്ടത് കോമ്പോസിഷൻ ആൻഡ് ദി അറേഞ്ച്മെന്റ്സ്, മ്യൂസിക് ഗോവിന്ദ് വസന്ത. ഏറ്റവും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് കൂടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആൻഡ് ഹിയർ വി ഗോ. ആ ഒരു മാസ്റ്റർ പീസിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഓൺ ദാറ്റ് നോട്ട്, ദ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ കൂടി പറയുന്നു. 917 ഈവനിങ്സിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഫീവ വിശേഷങ്ങളുമായിട്ടൊക്കെ കേട്ടുമുട്ടാം. സോ സീ യു ദെൻ. ടാറ്റാ.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal.
3: 917 evenings. Joy Alukas 917 evenings.
4: Presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
7: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
8: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Radio Sunoo.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ ഷെയ്നികം.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

ഗുഡ് ഈവനിംഗ് കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് മാറ്റിനി മാഷപ്പിൽ. ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ രസകരമായിട്ടുള്ള പുതിയൊരു ഗെയിമുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഗെയിമിലൂടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ബാലൻ സിനിമയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന സിനിമ പേര് വെച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെ ആകാമെന്ന്. അപ്പൊ ഗെയിം ടൈമിൽ ഇന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ ഒരു സിനിമ, ഓക്കെ, ബാലൻ എന്ന് പറയുന്ന മൂവി നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ചിദംബരമാണ് ഇതിൻ്റെയും ഡിറക്ടർ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന ആവേശം സിനിമയുടെ റൈറ്ററായിട്ടുള്ള ജിത്തുവാണ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള മദർ സൺ സർവൈവൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കം ഒരു ഡ്രാമയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിങ്ങിലായിരുന്നു. സുഷിൻ ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മൂവി, അതായത് ബാലൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സിനിമയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുള്ളപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡയൽ ചെയ്യുക 444-4917-ലേക്ക്. ഡയൽ ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ 30 seconds തരും, ഒപ്പം കുറച്ചധികം സിനിമ പേരുകളും തരും. ഓക്കെ, അപ്പോൾ ഈ സിനിമ പേരുകളിൽ ചില സിനിമ പേര് എന്തായാലും, അതായത് ഞാനൊരു 5 പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1 മാത്രം ആക്ച്വലി മലയാള സിനിമയിൽ ഇല്ലാത്തൊരു സിനിമയായിരിക്കും, ബാക്കിയെല്ലാം ഓൾറെഡി വന്നിട്ടുള്ള സിനിമകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയും വരാത്ത അങ്ങനെ ഒരു സിനിമയുണ്ടോ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് സിനിമയാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോളൂ, നിങ്ങൾക്ക് ആ ഒരു സിനിമ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ദ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേഗം ട്രൈ ചെയ്യാം 444-4917-ലേക്ക്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
3: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ
2: മോർണിംഗ് സവാരി.
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.
9: This is
10: Matinee Masha,
9: only on
11: Radio Suno 91.7 FM.
10: Matinee Masha,
12: brought to you by
13: Safari, world-class shopping experience, Doha, Qatar.
12: And
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ മാറ്റിനി മാഷപ്പിലെ നമ്മുടെ ഗെയിം ടൈം തുടങ്ങി കഴിഞ്ഞു. രസകരമായിട്ട് ഫസ്റ്റ് സെറ്റ് ഓഫ് കോൾസിന് വേണ്ടി കുറച്ചധികം ആൾക്കാരിങ്ങനെ വെയിറ്റിംഗിലാണ്. സംഭവം സിമ്പിളാണ്, ഞാൻ കുറച്ചധികം സിനിമാ പേരുകൾ പറയും, അതിൽ നിന്നും ഒരു സിനിമാ പേര് എന്തായാലും അങ്ങനെ മലയാള സിനിമയിലേ വരാത്തൊരു സിനിമാ പേരായിരിക്കും. അപ്പൊ അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്.
15: ഞാൻ മുഹമ്മദ്.
14: മുഹമ്മദ് റെഡി ആണോ? മുഹമ്മദേ,
15: യെസ് റെഡി ആണ്.
14: എവിടെ നിന്നാ വിളിക്കുന്നേ?
15: ഞാനിപ്പോ വിളിക്കുന്നത് ലുലു ഹിലാലിന്റെ അടുത്തായിട്ട്.
14: കണ്ടുപിടിക്കാൻ രസകരമായിട്ടുള്ള സിനിമാ പേരുകളാണ്, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ.
15: യെസ് വണ്ടിയൊക്കെ സൈഡ് ആക്കി വിളിക്കുന്നത്.
14: ഓക്കെ ഓക്കെ, ദാ 30 seconds തുടങ്ങുന്നു. ഓക്കെ
15: ഓക്കെ,
16: ദി ഗെയിം ബിഗിൻസ് ഇൻ 3 2 1.
14: മുഹമ്മദ്, സിനിമാ പേരുകൾ ഇതൊക്കെയാണ്: ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് കാർ, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് ടിക്കറ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇല്ല അല്ലേ? ആ ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഞാൻ തരുന്നു. അതേപോലെ ആഭരണ ചാർത്ത്, ആധിപത്യം, ആദ്യ ജയം, ആദ്യത്തെ കഥ, ആദ്യമായി ആഗതൻ.
15: ആദ്യത്തെ
14: കഥ അല്ലേ? ഓക്കെ, 30 seconds അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. രണ്ടും റോങ് ആൻസർ ആണ് കേട്ടോ. നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഇന്ന് ആരെങ്കിലും ആൻസർ പറയോ നോക്കട്ടെ. ഓക്കെ, ഇൻഷാല്ലാ, ബൈ ബൈ. ഹലോ
17: അനീഷ്.
14: അനീഷേ, റെഡി ആണോ? അനീഷ് ഇന്ന് പറയുമോ ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സിനിമ എന്ന്? ഓക്കെ, ട്രൈ ചെയ്താ മതി. സിനിമാ പേരുകൾ ഇതൊക്കെയാണ്: ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് കാർ, ബ്ലാക്ക് ടിക്കറ്റ്.
17: ഒന്നുകൂടി പറയാൻ പറ്റുമോ?
14: ആ, ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് കാർ, ബ്ലാക്ക് ടിക്കറ്റ്.
17: ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ?
14: ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ? ഒരു സെറ്റും കൂടി തരാം. ഓക്കെ, ആഭരണ ചാർത്ത്, ആധിപത്യം, ആദ്യത്തെ കഥ, ആദ്യ ജയം, ആദ്യമായി ആഗതൻ.
17: ഓക്കെ,
14: സമയം കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. ആഭരണ ചാർത്ത്, ആധിപത്യം, ആദ്യത്തെ കഥ, ആദ്യ ജയം, ആദ്യമായി ആഗതൻ.
17: ആദ്യ
14: ജയം ആയിരിക്കും. ആണോ? നോക്കാം നമുക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? കാരണം ഇത് എല്ലാവർക്കും മലയാള സിനിമ അറിയാം, അപ്പൊ കുറച്ച് ട്വീക്ക് ചെയ്യാൻ പാടായിരുന്നു എനിക്ക്.
17: ഓക്കെ,
14: എന്തായാലും സന്തോഷം. എവിടുന്നാ വിളിക്കുന്നത് ഇപ്പോ?
17: ഞാനിപ്പോ
14: ജോലിയൊക്കെ കഴിഞ്ഞോ?
17: കഴിഞ്ഞു, വീണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
14: ആ ശരി ശരി. ഹലോ, ആരാ ഇത്?
18: അൻസൽ.
14: അൻസൽ റെഡി ആണോ? അൻസലേ
18: റെഡി ആണ്.
16: ദി ഗെയിം ബിഗിൻസ് ഇൻ 3 2 1.
14: ആദ്യത്തെ സെറ്റ് ഇങ്ങനെയാണ്, ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് കാർ, ബ്ലാക്ക് ടിക്കറ്റ്. ഒന്നുകൂടി പറയാം, ബ്ലാക്ക് കാറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് കാർ, ബ്ലാക്ക് ടിക്കറ്റ്. ബ്ലാക്ക് കാർ. ഓക്കെ ശരി. അടുത്തത് ആഭരണ ചാർത്ത്, ആധിപത്യം, ആദ്യത്തെ കഥ, ആദ്യ ജയം, ആദ്യമായി ആഗതൻ. ആഭരണ ചാർത്ത്, ആധിപത്യം, ആദ്യത്തെ കഥ, ആദ്യമായി ആഗതൻ, ആദ്യ ജയം. ഇപ്പൊ സമയം ഓൾറെഡി കഴിഞ്ഞു വന്നാലും പറഞ്ഞു. ആഭരണ ചാർത്ത്. ആ ശരി ശരി ശരി. ഒരെണ്ണം ശരിയാക്കി ഒരെണ്ണം തെറ്റിപ്പോയിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വിളിക്കൂ. ഓക്കെ ഓക്കെ ബൈ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ആ ഒരു ടോട്ടൽ എന്താ പറയാ, ഏതൊക്കെയാണ് സിനിമകൾ എന്നൊക്കെ പറയുന്നതിൽ കുറച്ചധികം പേരുകൾ പറയാൻ നോക്കി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഈ സിനിമ പേരുകൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരൊക്കെ എനിക്കിവിടെ മെസ്സേജിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ചിലർ ആ ദിവസം സോറി ഏതായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞവരുണ്ട്, ചിലർ എൻ്റെ അടുത്ത് ആഭരണ ചാർത്ത് പറഞ്ഞവരുണ്ട്, ചിലർ ആദ്യമായി പറഞ്ഞവരുണ്ട്, പിന്നെ ബ്ലാക്ക് ടിക്കറ്റ് പറഞ്ഞവരുണ്ട്. എന്തായാലും ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കാറും അതുപോലെ തന്നെ ആദ്യ ജയവും ഇത് രണ്ടുമാണ് എൻ്റെ ആൻസേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും അടുത്ത സെറ്റ് ഓഫ് ചോദ്യം ഇവിടെ റെഡിയാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഡയൽ ചെയ്യുക 444-9174. അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരിൽ നിന്നും എന്തായാലും കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് ബാലൻ സിനിമയുടെ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. നല്ലൊരു മൂവിയാണ്, ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോളൂ 444-9174. ഏത് സിനിമാ പേരാണ് കേൾക്കുമ്പോൾ ഇത് മലയാള സിനിമയല്ലല്ലോ എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് പറയാം. 444-9174 വിളിച്ചോളൂ. കുറേ കോൾസൊക്കെ ഞാൻ മിസ് ഔട്ട് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് കീപ് ട്രൈങ്, ഐ വിൽ ഗെറ്റ് യുവർ കോൾ.

0: സൂനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ rewarding living. Terms and conditions apply.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: This is only on
7: Radio Suno 91.7 FM.
6: Brought to you by
8: Safari, world-class shopping experience, Doha, Qatar,
6: and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൾ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: ഇപ്പത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്കാണ് കടക്കുന്നത്. 24 carat gold 509.50 കത്തറിയാൽ, 22 carat gold 469.50 കത്തറിയാൽ, 21 carat gold 445 കത്തറിയാലും, 18 carat goldന് 384.50 കത്തറിയാലും. ഗോൾഡിന്റെ റേറ്റ് ഒക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്ഡേറ്റുകൾ സ്കൈ ജ്വല്ലേഴ്സിൽ നിന്നാണ് നിങ്ങളുടെ അരികിലേക്ക്.
0: Radio Suno 91.7 FM,
3: Qatar's happiness frequency, now available on Amazon Music.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: മാറ്റിനി മാഷപ്പിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഫുൾ ഫുൾ ഗെയിമിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോൾസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഐ എം റിയലി സോറി, കുറേ കോൾസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ സോ മച്ച് ഓഫ് ലവ് യു ഗൈസ് ആർ ഷോയിങ് അസ്. ആൻഡ് ദിസ് ഇസ് ഗെയിം ടൈം. ബാലൻ സിനിമയുടെ ടിക്കറ്റിന് വേണ്ടി പൊരിഞ്ഞ പോരാട്ടം. റെഡിയാണോ ആഷിക്കേ?
1: The game begins in 3, 2, 1.
0: ആ ദിവസം, ആ നിമിഷം, ആ സമയം നിന്നെ ഓർത്ത്, ആ നേരം അല്പദൂരം, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ. ആ ദിവസം, ആ നിമിഷം, ആ സമയം നിന്നെ ഓർത്ത്, ആ നേരം അല്പദൂരം, ആ രാത്രി, ആ പെൺകുട്ടി നിന്നെ നീ ആയിരുന്നെങ്കിൽ. ആ നിമിഷം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് സിനിമ തരുവാണ്. ഓക്കെ, ഇനിയൊരു പ്രണയ കഥ. എനിക്ക് വിശക്കുന്നു, എനിക്കിപ്പോൾ വേണം, ഇനിയും ഒരു ജന്മം, എനിക്ക് അതറിയില്ല, എന്റെ അമ്മോ നിന്റെ ചക്കി, അവരുടെ തുളസി. എനിക്കിപ്പോൾ വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, അതല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടും തെറ്റുതരമാണ്. ഓക്കെ ആഷിക്, സീ യു, ബൈ ബൈ. ഹലോ, ആരാണ്?
2: ധനേഷ്.
0: ധനേഷ്, റെഡിയാണോ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്?
2: റെഡിയാണ്.
0: ആ ദിവസം, ആ നിമിഷം, ആ സമയം നിന്നെ ഓർത്ത്, ആ നേരം അല്പദൂരം, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ.
2: ആ
0: ദിവസം, ആ നിമിഷം, ആ സമയം നിന്നെ ഓർത്ത്, ആ നേരം അല്പദൂരം, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് സിനിമ തരാം. ഇനിയൊരു പ്രണയകഥ. എനിക്ക് വിശക്കുന്നു, എനിക്കിപ്പോൾ വേണം, ഇനിയൊരു. ഓക്കെ, ബാക്കിയൊന്നും കേൾക്കണ്ടേ അപ്പോ? ഓക്കെ, എന്റെ അമ്മ നിന്റെ ചക്കി, അവരുടെ തുളസി, എനിക്കത് അറിയില്ല, ഇതൊന്നും വേണ്ട. ഓക്കെ ഓക്കെ, എന്തായാലും ഒരെണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാണ്. ബട്ട് നൈസ് ട്രൈ. ഓക്കെ, ഹലോ, ഗഫൂർ കാ ദോസ്ത്, റെഡിയാണോ?
3: റെഡി.
0: ഓക്കെ, ദാ 30 seconds തുടങ്ങുന്നു. എന്തെങ്കിലും ദോസ്ത് കൂടെ ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ അല്ലേ? ഓക്കെ ശരി, തുടങ്ങാം. ആ ദിവസം, ആ നിമിഷം, ആ നേരം അല്പദൂരം, ആ സമയം നിന്നെ ഓർത്ത്, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ. ആ ദിവസം. ഓക്കെ, അടുത്തത്. ഇനിയൊരു പ്രണയകഥ. എനിക്ക് വിശക്കുന്നു, എനിക്കിപ്പോൾ വേണം, എനിക്കത് അറിയില്ല, ഇനിയും ഒരു ജന്മം, എന്റെ അമ്മോ നിന്റെ ചക്കി, അവരുടെ തുളസി.
3: എനിക്കതറിയില്ല.
0: എനിക്കതറിയില്ല, ഉറപ്പാണോ? അന്നാ രണ്ടും അറിയില്ല, രണ്ടും തെറ്റിപ്പോയിട്ടോ. കുഴപ്പമില്ല, നൈസ് ട്രൈ. ഓക്കെ ഓക്കെ, ബൈ. ഹലോ,
4: ഹലോ, റഷീദ്.
0: റഷീദ്, റെഡിയാണോ?
4: റെഡി.
0: ആ ദിവസം, ആ നിമിഷം, ആ നേരം അല്പദൂരം, ആ സമയം നിന്നെ ഓർത്ത്, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ.
4: ഇത് ഒറ്റ പേരായിട്ടാണ് ഇപ്പൊ വായിച്ചത്.
0: ആ അതെ, ഒന്നുകൂടി വായിക്കാം. ഓക്കെ, ഇത് 6 സിനിമകളുണ്ട്. ആ ദിവസം, ആ നിമിഷം, ആ നേരം അല്പദൂരം, ആ സമയം നിന്നെ ഓർത്ത്, ആ രാത്രി, ആ പെൺകുട്ടി നീ ആയിരുന്നെങ്കിൽ. ആ നേരം അല്പദൂരം, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് സമയം പോയി. എന്നാലും ഞാൻ ചോദിക്കാം. ഓക്കെ, ഇനിയൊരു പ്രണയകഥ. എനിക്ക് വിശക്കുന്നു, ഇനിയും ഒരു ജന്മം, എനിക്കതറിയില്ല, എനിക്കിപ്പോൾ വേണം, എന്റെ അമ്മോ നിന്റെ ചക്കി, അവരുടെ തുളസി.
4: എനിക്കിപ്പോൾ വേണം.
0: എനിക്കിപ്പോൾ വേണം, കറക്കി കുത്തന്നെ.
4: സ്വാഭാവികം, കുറച്ച് വലിയ വലിയ പേരുകളോ, ലാസ്റ്റത്തെ പേര് മാത്രമേ പരിചയം.
0: ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്, ബൈ. അങ്ങനെ സൂപ്പറായിട്ട് ഇന്നത്തെ ഗെയിം ടൈമിൽ ഏതാണോ ആക്ച്വലി നമ്മൾ ഇതുവരെയും കാണാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇറങ്ങാത്ത സിനിമ, അതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ആ സമയം നിന്നെ ഓർത്ത് എനിക്കിപ്പോൾ വേണം. ഇതായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് ഓഫ് സിനിമകളിൽ നിന്നും ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇനിവേ ഒരുപാട് പേര് ട്രൈ ചെയ്തു. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു സൈറ്റിലൂടെ. ആൻഡ് ഓഫ് കോഴ്സ് ബാലൻ സിനിമയുടെ ടിക്കറ്റ് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വല്ലാതെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും രണ്ട് സിനിമ ഒരുപോലെ കറക്റ്റ് കിട്ടിയിട്ടില്ല. മിക്കവർക്കും ഒരു സിനിമ മാത്രമേ കറക്റ്റ് ആയിട്ട് മാക്സിമം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി വെരി വെരി വെരി വെരി ഡിഫിക്കൾട്ട്. എനിവേ, നമുക്ക് ഗെയിം ടൈം ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. എനിക്കിവിടെ മാറ്റിനി മാഷപ്പും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇനി 917 ഈവനിങ്സിന്റെ ടൈം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ സന്ദീപ് വരുന്നതായിരിക്കും. അപ്പോഴേക്കും രവിയുടെ മെസ്സേജ് ഇവിടെ വന്നിരിക്കുകയാണ്, ദ വിന്നർ ഇസ് അഷ്ടമി എന്ന്. എഗെയിൻ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് കട്ടിയുള്ള സിനിമ പേരെടുത്തിട്ട് വന്നാ, കാരണം ഇവരൊന്നും പറ്റിക്കാൻ പറ്റില്ലെന്നേ, ഭയങ്കര പാടാണ്. ആൻഡ് പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് ടു ഓൾ ദ ലിസണേഴ്സ് ഔട്ട് ദെയർ. ഇന്നൊരാൾക്ക് ഞാനേ ഹാപ്പി ബർത്ത്ഡേ ഓണെയറിൽ വിഷയം മറന്നുപോയി. ഷെടാ, ഞാനത് ഇപ്പോഴാണ് ആലോചിച്ചത്. ആളിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് വീട്ടിലെത്തിയും കാണും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ബിക്കോസ് യു ഗൈസ് ആർ ഓൾവേസ് ദെയർ വിത്ത് അസ്, സോ അതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു വൺ ആൻഡ് ഓൾ, ലൈക്ക് ദ വെരി വെരി ഡിയറസ്റ്റ് പേഴ്സൺ ഓഫ് അവേഴ്സ്, വിച്ച് ഇസ് നിസ. അപ്പം നിസയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു ഹർ.

അപ്പൊ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ഒന്ന് ഞാൻ ജസ്റ്റ് വിഷ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ ആരെങ്കിലും വിഷയം മറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറന്നിട്ടുണ്ടാവും. ബിക്കോസ് നിസയ്ക്ക് എന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇന്ന് നിസയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്തപ്പോഴാണ് ഓ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇല്ലേ ഓക്കെ എന്ന് ഓർത്തത്. അതുകൊണ്ട് ഇന്ന് വിഷയാത്തവരൊക്കെ തന്നെ നാളെ രാവിലെ ആളെത്തുമ്പോൾ മോർണിംഗ് സവാരിയിൽ വിഷയം മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരത ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ് അഷ്ടമി ആയിരുന്നു. ഇത്രയും നേരം തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ 10 മണിയാകുമ്പോൾ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Good evening, good evening, good evening, listeners. അങ്ങനെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൺഡേ ജൂൺ 14 ഏറ്റവും മനോഹരമായിട്ടുള്ള ഈവനിങ് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. Yet another beautiful week നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് പ്ലാനിങ്സ്, കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്ലാനിങ്സിൻ്റെ ഒക്കെ കൂടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗെയിമിൻ്റെ വിശേഷങ്ങൾ. യെസ് ഫിഫ വേൾഡ് കപ്പ് 2026 അതിമനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഫയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും ഫിഫയിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് വിശേഷങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും ഇന്നത്തെ ദിവസം ഓൾ സെറ്റാണ്. സോ ഫുൾ ഓൺ എനർജി, ലെറ്റ്സ് ഗെറ്റ് എ വീക്ക് റണ്ണിങ്. അപ്പോൾ ഈ ഒരു വീക്ക് എല്ലാവർക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വീക്ക് ആയിരിക്കട്ടെ എന്നുള്ള ആശംസകൾ പറയുമ്പോൾ എവിടെ ആ ഒരു ഗുഡ് ഈവനിങ് വിഷസ്, ഈവനിങ് വിഷസിനായിട്ട്, ഈവനിങ് വിഷസ് പോസിറ്റിവിറ്റിയോടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ 5000-00917 മെസ്സേജസ് അയക്കാനായിട്ട് മറക്കണ്ട. ഗുഡ് ഈവനിങ് വിഷസും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസ്, അതല്ല ഹാപ്പി ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ പറയാൻ ബാക്കിയായെങ്കിൽ ഐ എം ഹിയർ റൈറ്റ് ടു വിഷ് എവറിബഡി a wonderful day. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. പെട്ടെന്ന് മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ റെഡിയാണ്. ഓൺലി ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:17. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar, Modric. This is the last dance.
3: One last dance. This is the last dance.
0: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ.
4: ഹായ്, ഞാൻ ജലജയാണ്.
5: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിംഗ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 17:52. എന്നതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് തന്നെ. അപ്പൊ ആ ഒരു ഈവനിങ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചായ കുടിച്ച് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദെൻ ചായ കുടിക്കാൻ പ്ലാൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നല്ല ഒന്നാന്തരം ഗെയിമൊക്കെ കാണാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഒരുപാട് പേര്. വൈ? ബിക്കോസ് ഏറ്റവും

ഈ ഒരു വിഷ് വായിക്കും എന്ന പ്രതീക്ഷയിൽ. തീർച്ചയായിട്ടും ആര്യ ആൻഡ് ആര്യയുടെ ഫ്രണ്ട് നിസാമിന് വേണ്ടിയിട്ടാണ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. നിസാം 4 വർഷമായിട്ട് ഖത്തറിലുണ്ട്. അപ്പോൾ നിസാമിന് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് കൂടി ഞാൻ എത്തിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

യെസ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ ബർത്ത്ഡേ വിഷും നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട് വിഷ് മൈ ഫ്രണ്ട്സ് ഓൾസോ ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിസ്സയുടെ ബർത്ത്ഡേ ആണെന്ന്, സോ ആർ ജെ നിസ്സയ്ക്ക് വേണ്ടിയിട്ട് ദാ ഒരു ചെറിയ വലിയ ഡെഡിക്കേഷൻ. ഹാപ്പി ബർത്ത്ഡേ.

വിട്ടുപോയി വിട്ടുപോയി. നിസ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ കിഡ്സ് വെർഷൻ റെഡിയാക്കി വെച്ചേക്കായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നോട്ടേഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ മനസ്സിൽ അങ്ങനെ കുട്ടിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ പോലെ പെരുമാറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരിക്കട്ടെ എന്ന വിശ്വസിച്ചുകൊണ്ട് ദ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്. സോ കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ജെയ്സന്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. അമിത് ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് ഓൾസോ ജംഷാദ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിങ്. വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് എന്റെ പ്ലേലിസ്റ്റിലുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു സോങ്ങിലേക്കാണ് ഇനി പോകുന്നത്. This is Qatar's happiness frequency 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സോണർ 91.7 FM. ഏറ്റവും അടിപൊളിയായിട്ട് ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി ഫീഫ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇൻഫാക്ട് ഫീഫ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കേൾക്കാനായിട്ടും കാണാനായിട്ടും സാധിക്കുമ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാൾ കൂടിയുണ്ട്, വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ദി പ്രഷീഖാണ്. ഹലോ പ്രഷീഖ്, വെൽക്കം ടു ദി സ്റ്റുഡിയോ.
8: Hello Meruai.
7: Yes, Prashik, are you excited? How do you
8: very
7: feel
8: much.
7: For World Cup 2026?
8: Bahut zyada excited Dubai mein.
7: Okay.
8: Vaise to main jab India mein tha, mostly main
7: Okay, before that they don't know you, so I should introduce you.
8: Okay.
7: So Prashik njangade sound engineer aanu, Olive-inte sound engineer aanu. So ivide football ennu parnjal ningale pole thanne nammal ellavarum pranthammaraanu ennariyallo. So that is why, so I am basically saying that when we listen or hear something related to football,
8: yeah,
7: it is out of mind, like yeah. Indians especially, yeah. So how do you feel, how excited are you about this FIFA?
8: जब हम लोग इंडिया में थे उस टाइम में मोस्टली मैं क्रिकेट देखता था, मैं क्रिकेट फैन बहुत ज्यादा हूँ.
7: Okay.
8: लेकिन जब से मैं कतर आया हूँ ब्रो, इतना मजा आ रहा है मुझे देखने में.
7: Okay.
8: वैसे मैं मेस्सी का बहुत बड़ा फैन हूँ. तो या मैं बहुत एक्साइटेड हूँ देखने के लिए.
7: सो इट्स नॉट जस्ट अबाउट मेस्सी, अर्जेंटीना, बट देन आई एम गेटिंग अ लॉट ऑफ मैसेजेस. इन फैक्ट अ लॉट ऑफ मैसेजेस, व्हाई? बिकॉज there is this particular songs,
8: okay,
7: which is made from their names. നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ പ്ലേയേഴ്സിന്റെ പേരുകൾ വെച്ചിട്ട്, സൊ ബേസിക്കലി ദ നെയിംസ് ആർ ഹാർഡ് ടു പ്രൊനൗൺസ് സിൻസ് ഇറ്റ് ഇസ് ലൈക് ഡിഫറെന്റ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഇംഗ്ലീഷ്, സോ ഇറ്റ്സ് വെരി ഹാർഡ്. സോ ഹൗ ടു പ്രൊനൗൺസ്, ഹൗ നോട്ട് ടു പ്രൊനൗൺസ്, എവറിഥിങ് ഇസ് ദർ ഇൻ ദീസ് സോങ്സ്. എസ്പെഷ്യലി മൈ ഫേവറേറ്റ് വൺ ഗോസ് ടു അർജന്റീന.
9: അർജന്റീന, അർജന്റീന, ലെറ്റ്സ് ഗോ.

0: एनर्जी द वाइब भाई, नेक्स्ट लेवल, नो कमेंट्स राइट?
1: बहुत बहुत मजा आ रहा है,
0: मजा आ रहा है. सो हु इज गोइंग टू टेक 2026 द वर्ल्ड कप, फीफा वर्ल्ड कप?
1: आई थिंक अर्जेंटीना
0: अगेन.
1: या
0: sure,
1: yeah, 100%.
0: Let's see, let's wait and watch. 39 matches is there in our friend. So how it's, no, not 39 matches, I mean 48 teams, 104 matches, dude. So out of which, who is going to bang the title this year? Let's wait and see. Well, goal in the cinema is a beautiful track. I think verna ide pole Argentina matra alla ella endana players inde peru vechittulla different teams inde njan ingane ketondirikkada. So I'll be playing it around. Adutha ദാ ഇവിടെ വന്ന സജഷൻ ആണ് പോർച്ചുഗൽ. സോ വെൽക്കം ബാക്ക് ടു ദാറ്റ്. ഇപ്പൊ നമുക്ക് പ്രശീക്കിന്റെ അടുത്ത് ചെറിയൊരു ബൈ പറയാം. പ്രശീക്ക് ബൈ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
1: താങ്ക് യു സോ മച്ച് ബൈ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: Today's gold rate update: 18 carat gold 384.50 Qatarial, 21 carat gold 445 Qatarial, 22 carat gold 469.50 Qatarial, and 24 carat gold 509.50 Qatarial. Gold rate is brought to you by Sky Jewelry.
0: You are listening.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട്

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
2: in association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome back once again. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ വിശേഷങ്ങളുമാണ് പറയുന്നത് അല്ലേ, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫുട്ബോൾ. ഒബ്വിയസ്ലി ഫുട്ബോൾ ലവേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് ലെറ്റ്സ് ഒരു ഫീലിംഗ് അല്ലേ. സോ ലെറ്റ്സ് നോട്ട് കീപ്പ് ഇറ്റ് ഓൺ എ ഫാൻ സൈഡ്. അതൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് ഗോണ ബി എ ഫീലിംഗ്. ആൻഡ് ആ ഒരു ഫീലിംഗ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ഫീഫ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ എത്തുന്നത്. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോഴേ, ഫീഫ വേൾഡ് കപ്പ് 2026 ഒരു ആവശ്യം വരണമെങ്കിൽ ദാ നമുക്ക് ട്രാക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം. ഇൻഫാക്റ്റ് ട്രാക്ക് മാറ്റുന്നതിൻ്റെ മാത്രമല്ല, ബട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ നമ്മൾ പുതുക്കുക കൂടെ ചെയ്യുകയാണ്. കുറച്ച് മുന്നേ ഞാൻ അർജൻറ്റീനയുടെ പ്ലേയേഴ്സിൻ്റെ പേരുകൾ വരുന്ന ഒരു ആന്തം ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇവിടെ പോർച്ചുഗലിൻ്റെ പ്ലേ ചെയ്യണം, ചെയ്യാണ്ടിരിക്കരുത് എന്നൊക്കെയുള്ള മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്,

വാട്ട് ഈസ് ദി ആവേശം ഗോയിങ് ഓൺ ഗൈസ്, എന്താണല്ലേ ഓരോ പാട്ടിൽ നിന്നും കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വേർ ലെവൽ. ദിസ് ബേസിക്കലി ലൈക്ക്, ഇത് ഇപ്പോൾ എ ഐയിൽ നമ്മൾ ജെമിനിയിലോ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വോട്ട് എവർ ഇറ്റ് ക്യാൻ ബി, പക്ഷേ നമ്മൾ ജസ്റ്റ് പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംഭവം പുറത്തു വരുന്നു എന്നുള്ളതല്ലോ. ബട്ട് ദ എനർജി ആൻഡ് ഓൾസോ പേരുകൾ പഠിക്കാനായിട്ട്, കുറച്ച് മുമ്പ് പ്രശീക്കും ഞാനും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ചില സമയത്തൊക്കെ പല രാജ്യങ്ങളുടെയും അവരുടെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് കാരണം, അത് മദർ ടങ് ഇൻ്റർഫിയറൻസ് ഒക്കെ കൊണ്ട് തന്നെ ഓരോ പേര് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കാനായിട്ട് ഒരു പാട്ടിൻ്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കും, ആൻഡ് ഓൾസോ പേരുകൾ തെറ്റില്ലാണ്ട് പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴായിരിക്കണം ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. But this is going viral like anything. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ with all due respect and also with ultimate സന്തോഷം, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കുന്നത് നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കുമ്പോഴാണ്. അപ്പോൾ നാട്ടിലെ വിശേഷം ആൻഡ് ഓൾസോ ഒരു ബ്രെയിനുള്ള ബോളിൻ്റെ കഥയൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ സജഷൻ വന്നിട്ടുണ്ട്, ദാ ഈ സോങ് ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന്. തമാശ സിനിമയില് അൽക ആൻഡ് ഓൾസോ അർജീത് പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദ മോഷൻ ഇസ് സോ റിയൽ. ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഉടനെ തിരിച്ചു വരാം. ഇവിടെ വന്ന സജഷൻ ഇസ് ഫ്രം പേരില്ലല്ലോ, ആളുടെ പേരില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് ദാ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആവശ്യമല്ലോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: You are

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back once again. Radio Sonar 91.7 FML 917 evenings in the time. Aanu Sandeepaanu kude join cheyyunnathu on your happiness frequency. Oru paadu visheshangal. In fact, about football da parnjukondirikkumbo, I am going to take you ഒരു ചെറിയ പരീക്ഷണം. ഓക്കെ, സോ ഈ ചെറിയ പരീക്ഷണത്തിന് സമ്മാനങ്ങളുണ്ട്. ഓബ്വിയസ്ലി കുറച്ചധികം സിനിമാ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഫുട്ബോൾ മാനിയ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ വർഷത്തെ ഫുട്ബോളിന് ഒരു പ്രത്യേകതയുണ്ട്. യെസ്, ഇറ്റ് ഈസ് എ ബോൾ വിത്ത് എ ബ്രെയിൻ എന്ന് പറയണം അല്ലേ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ആ ഒരു ഫീഫ വേൾഡ് കപ്പ് ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ 2026 ഫീഫ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ട്രിയോണ്ട എന്ന് പറയുന്ന ആ ഒരു ബോൾ എന്താണ് മീൻ ചെയ്യുന്നത്, മീനിങ് ഓഫ് ട്രിയോണ്ട, ആ വാക്കിൻ്റെ അർത്ഥമാണ് എനിക്ക് അറിയേണ്ടത്. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. റൈറ്റ് അവേ ഗിഫ്റ്റ്സ് ഒക്കെ ദേ സെറ്റ്, ഐ മീൻ മൂവി ടിക്കറ്റ്സ് ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ എടുത്ത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അറിയാനായിട്ട്. ഈ വർഷം 2026 ഫുട്ബോൾ മത്സരം ഏറ്റവും മനോഹരമായിട്ട് ഫീഫ വേൾഡ് കപ്പ് 2026 ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ബോളിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫുട്ബോൾ വിത്ത് എ ബ്രെയിൻ എന്നാണ് ഇത്തവണത്തെ ഫുട്ബോളിനെ അറിയപ്പെടുന്നത് തന്നെ. അതിലോട്ട് വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം, അപ്ഡേറ്റ്സിലോട്ട് നമുക്ക് വരാം. ബട്ട് അതിനു മുന്നേ ആയിട്ട് ആ ബോളിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ടും മറക്കണ്ട കേട്ടോ. 5000917 ട്രിയോണ്ട എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എനിക്ക് അറിയേണ്ടത്. ആ ഒരു അർത്ഥം അറിയാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ഇപ്പം തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്.
6: Let's play football.
0: Football Mania.
5: Forget not, you're listening to Qatar's happiness frequency 91.7 FM. Kettu kettu kootukoodam.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:29 സെക്കൻഡും യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ.
4: Let's play football.
2: Football Mania.
5: ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റ് കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
4: Let's play football.
2: Football Mania.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: A total round off. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷത്തെയും ഫിഫ മാത്രമല്ല എല്ലാ ഇൻഫർമേഷൻസും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് ഹിസ്റ്ററി അല്ലേ. ഹിസ്റ്ററിയിൽ നമ്മൾക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു ഫിഫ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. പക്ഷെ എന്നാലും ഈ വർഷത്തെ 2026 എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇനി അങ്ങടേക്ക് നമ്മൾ സ്വപ്നം കാണാനിരിക്കേണ്ടത്, ഒരുപാട് പേരുടെ സ്വപ്നം ചിലപ്പോൾ പൂവണിയുന്ന ഒരു ഫിഫ വേൾഡ് കപ്പ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, മേ ബിയിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പ്ലെയേഴ്സ്,

അത് ചോദിക്കുമ്പോൾ നമ്മള് ഒരു എന്താ ചെറിയ ഇൻഫർമേഷൻ കൂടി അൺലോക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി പേര് റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ് പറയുന്നത്. നൈസാം, നൈസാം എന്ന പേര്, യെസ് നൈസാം ഫ്രം മത്താർ കദീം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ്. സജീർ റൈറ്റ് ആൻസർ പറയുന്നു, റായ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ജോ ലി ടിജോ ജോണ്ട് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത്. നീതു വിനോജ് ആൻസർ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വിത്ത് ആൻ എക്സ്പ്ലനേഷൻ. ആൻഡ് ഓൾസോ അഖിലേഷ്, ജസീറ വരുൺ, ബിനോയ് ദാസ്, ലൈഫ് ഇസ് ഗുഡ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ബ്ലസൻ മാത്യു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അറബിക് നെയിംസ് ഉള്ള ഒരുപാട് അക്കൗണ്ടുകളിൽ നിന്നും നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. എനിക്ക് പേര് നോക്കാനായിട്ട് ഞാൻ മെസ്സേജിന്റെ അകത്ത് കയറേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അറബിക് നെയിംസ് എന്ന് പറഞ്ഞു പോയത്. വിപിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അമിത് റൈറ്റ് ആൻസർ, റഫീഖ് റൈറ്റ് ആൻസർ പറയുന്നു, സിനോജ് റൈറ്റ് ആൻസർ, ആൻഡ് ഓൾസോ സഫീർ റൈറ്റ് ആൻസർ പറഞ്ഞു പോകുമ്പോൾ ചോദിച്ച ചോദ്യം അറിയാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് തന്നെയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു ഫുട്ബോൾ മാനിയ. ഈ വർഷത്തെ ഫുട്ബോൾ മെനിയയ്ക്ക് ഏറ്റവും അധികം കളർ കൊടുക്കുന്നത് ആ ഒരു ബോൾ തന്നെയാണ്. ട്രിയോണ്ട എന്ന പേരുള്ള ബോൾ ഒത്തിരി അർത്ഥങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ബോളാണ്. ബോൾ വിത്ത് എ ബ്രെയിൻ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ വിത്ത് എ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എൻ എ ഐ പവേർഡ് ചിപ്പ്, എ ഐ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്പ്, ഒരു മോഷൻ ചിപ്പാണ് ഈ ഫുട്ബോളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് കെൻ ബി കോൾഡ് ആസ് എ സ്മാർട്ട് ബോൾ ആസ് വെൽ. പക്ഷേ ഈ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ട്രിയോണ്ട എന്ന ആ അർത്ഥം, ഐ മീൻ ആ ഒരു വേർഡിൻ്റെ അർത്ഥമാണ് നമുക്ക് അറിയേണ്ടത്. പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കേണ്ട വൈ, ബിക്കോസ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു അടിപൊളി സിനിമ ബാലൻ എന്ന മൂവിയുടെ ടിക്കറ്റ്സ് ആയിരിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഇത് ഫുട്ബോൾ മേനിയ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. അൺലിമിറ്റഡ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ അൺലിമിറ്റഡ് ഇൻഫർമേഷൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ ഞാൻ റെഡിയാണ്. സോ ആ ഇൻഫർമേഷൻസ് ഒക്കെ കേൾക്കാൻ നിങ്ങളും റെഡി ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ ദാ ഒരു അടിപൊളി പാട്ട്, കമ്മിങ് ആ പുതിയ മുഖം എന്ന സിനിമയിലെ വണ്ടർഫുൾ ട്രാക്ക്, ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു ട്രാക്ക്. ലെറ്റ്സ് ലിസൺ ആൻഡ് എൻജോയ്.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: You're listening to 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
8: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
9: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൾ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: Today's gold rate update: 18 carat gold 384.50 കത്തോറിയാൽ, 21 carat gold 445 കത്തോറിയാൽ, 22 carat gold 469.50 കത്തോറിയാൽ, and 24 carat gold 580.50 കത്തോറിയാൽ. Gold rate is brought to you by Sky Jewelry. You are listening to

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
7: മല മല മല കുഞ്ഞിന്റെ പേര് മല.
8: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas World's favorite jeweler
2: powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
4: in association with
5: Doha Bank
4: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards apply before June 30th TNC apply
1: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: ലോകത്തിൽ ചരിത്രമായ ഒരു വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് 2022 ദേർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് എസ്പെഷ്യലി മലയാളീസ് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ കഥകളൊക്കെ ഇങ്ങനെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് ഖത്തറിൽ ഇപ്പോൾ ആ ഒരു ടൈമിലില്ലായിരുന്ന എല്ലാവരും തന്നെ വൺ ഓർ ദി അതർ വേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോഴും ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് വാസ് നെവർ ഡിസൈൻഡ് ടു എൻഡ് ഇൻ 2022 അവസാനിക്കണം അതോടെ ആ ഇതൊരു ചരിത്രമായിട്ട് തന്നെ ഇങ്ങനെ നിലനിൽക്കും അവിടെ തീർന്നു എന്നുള്ള രീതിയിലല്ലായിരുന്നു വേൾഡ് കപ്പ് അതായത് ഫിഫ വേൾഡ് കപ്പ് 2022 ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ കഥ അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ആ ഒരു കഥയിലോട്ടൊക്കെ നമുക്ക് പോവാം ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വെൽക്കമിങ് യു ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ റിലേറ്റിംഗ് ടു ഫിഫ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ വലിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മേനിയ
8: Let's play football.
9: Football Mania.
7: ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് സ്പോർട്ടാണെങ്കിലും നോട്ട് ജസ്റ്റ് ഫുട്ബോൾ ലെറ്റ് ഇറ്റ് ബി ക്രിക്കറ്റ് അത് നമുക്ക് ഇച്ചിരി ആവേശം കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു ആവേശത്തോടു കൂടി നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ദ ബ്രെയിൻ ഓഫ് ദിസ് ഫുട്ബോൾ ഈ വർഷത്തെ ആ ഒരു ഫുട്ബോളിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന ഒബ്വിയസ്ലി AI ഇൻറ്റഗ്രേറ്റഡ് ആണ് പവേർഡ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബോൾ ട്രിയോണ്ട സോ ട്രിയോണ്ട എന്നുള്ള ആ ഒരു ബോളിൻ്റെ പേര് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്ത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ ലിസ്റ്റും റെഡിയാണ് ടോപ്പ് അപ്പ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട് വിനു റൈറ്റ് ആൻസർ അയക്കുന്നു നസീം റൈറ്റ് ആൻസർ ജാസർ ഹുസൈൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് രവി റൈറ്റ് ആൻസർ പറയുന്നു അജിത് റൈറ്റ് ആൻസർ ഹഫ്സൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബിൻ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോളി ടിജോ റൈറ്റ് ആൻസർ പറയുന്നു നീതു വിനോജ് റൈറ്റ് ആൻസർ ജോൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഓൾസോ റായ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം അറബ് നെയിമുള്ള അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം അയച്ചിട്ടുണ്ട് ബിനോയ് ദാസ് ശരി ഉത്തരമാണ് അജിത് റൈറ്റ് ആൻസർ പറയുന്നു അങ്ങനെ ദേ റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷത്തെ ഫുട്ബോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് മീനിങ്സോടു കൂടിയാണ് എല്ലാ വർഷവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ബട്ട് ദെൻ ദിസ് ഇയർ ഇറ്റ്സ് ഗണ ബി എ ബിറ്റ് സ്പെഷ്യൽ കാരണം മൂന്ന് ഹോസ് കൺട്രീസ് ആണെന്നുള്ളത് നമുക്കറിയാം അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന മൂന്ന് കളേഴ്സ് റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ മൂന്ന് ഹോസ് കൺട്രീസിനെയും ഹോസ് നേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സംഭവമാണ് വിച്ച് ഇസ് ഐഡിയലി റെഡ് എന്ന് പറയുന്നത് കാനഡയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ബ്ലൂ ഇസ് ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഓൾസോ ഗ്രീൻ ഫോർ മെക്സിക്കോ അപ്പോൾ ആ രീതിയിലാണ് ബോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമുക്ക് ഈ മൂന്ന് കളേഴ്സും കാണാനായിട്ട് സാധിക്കും ഇത് കൂടാണ്ട് തന്നെ ഹിഡൻ ആയിട്ടുള്ള കുറേ ഐക്കനോഗ്രാഫീസ് ഈ ബോളിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട് വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക് മേപ്പിൾ ലീഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും റെപ്രസെൻറ്റിങ് എ നേഷൻ ആൻഡ് ഓൾസോ സ്റ്റാർ കാണാനായിട്ട് സാധിക്കും ഇത് കൂടാണ്ട് ഈഗിളിൻ്റെ പടം കാണാനായിട്ട് സാധിക്കും ആൻഡ് ഓൾസോ ഗോൾഡ് എംബ്ലിഷ്മെൻസും കൊടുത്തിട്ടുണ്ട് ആസ് എ ട്രിബ്യൂട്ട് ടു ദ ഐക്കോണിക് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫുട്ബോളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും കൂടാണ്ട് ബോളിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വി കെൻ സീ എ AI പവേർഡ് ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് വിച്ച് ഇസ് ബേസിക്കലി എ മോഷൻ ചിപ്പ് സ്മാർട്ട് ബോൾ ആക്കുന്ന ഒരു ഘടകം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യെസ് ഇനിയും ആ ഉത്തരത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല യെസ് ഉത്തരം ഇതാണ് ട്രൈ എന്നുള്ള വാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് മൂന്ന് ഹോസ് നേഷൻസാണ് അത് കൂടാതെ ഓണ്ട എന്നുള്ള വാക്ക് വേവ് അഥവാ വൈബ് എന്നുള്ള മീനിങ് സ്പാനിഷിൽ കൊണ്ടുവരുന്നത്. സോ സ്പാനിഷിലെ ആ ഒരു ലാംഗ്വേജ് നോക്കുമ്പോൾ ഓണ്ട എന്നുള്ളത് ത്രീ വേവ്സ് എന്ന് മീ ഓണ്ട മാത്രമല്ല, ഐ മീൻ ട്രൈ ഓണ്ട എന്ന് പറയുന്നത് ത്രീ വേവ്സ് അഥവാ ത്രീ വൈബ്സ് എന്നുള്ള രീതിയിൽ മൂന്ന് ഡിഫറെൻറ്റ് നേഷൻസിൽ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു മീനിങ് കൊടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് കുറേ അധികം പേർക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇനി അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദ ഈ വർഷത്തെ 2026 ഫീഫ വേൾഡ് കപ്പിലെ ബോൾ ട്രിയോണ്ട ജസ്റ്റ് and simply means three waves adava three vibes our information ningada rigilek ettikumbo right answer parna ellarkum
2: congratulations
7: and our congratulations odu kodi wait cheya njangale executives lucky winners ne contact cheyunnathayirikkum ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റുമായി. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
7: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
7: അതെ, CB 2026 million riyals ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million riyal ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: 917 evenings.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizzi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome, welcome back once again. Radio Suno 91.7 FML 917 Evenings at a Time. Sandeep Anakhoor, John Chinada. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2:36. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ആ ഒരു ഇൻഫർമേഷൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെറുതായിട്ട് പുറത്തെ ക്ലൈമറ്റൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം അധികം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇന്നത്തെ ഈവനിങ് ടൈം എന്നുള്ളതാണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്.
0: Weather report powered by Qatar Meteorology Department.
7: അപ്പോൾ ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളിലേക്കും വരുമ്പോൾ തീർച്ചയായിട്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻസ് ഉണ്ട്, ഷോപ്പിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഡു ഇറ്റ് ടുഡേ ഈവനിങ്. ഇന്ന് ഈവനിങ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാലും വലിയ രീതിയിൽ വെതർ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണമൊന്നും തോന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് അറിയിച്ചേക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രോബബ്ലി നമ്മുടെ ഷോപ്പിങ്ങും അല്ലെങ്കിൽ പുറത്തോട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് സ്റ്റെപ്പപ്പ് ചെയ്തോളൂ. സോ ആ പ്ലാൻസ് ഒന്നും ഇടാത്ത ആരെങ്കിലും വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് ദിസ് ഇൻഫർമേഷൻ റീച്ച് ദം. വീട്ടിൽ വിളിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു ഷാറായിട്ട് പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മളും ഹാപ്പി, നമ്മുടെ മൈൻഡും ഹാപ്പി, നാളത്തേക്കുള്ള എനർജിയും സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇതേ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്പോർട്സ് വിശേഷങ്ങൾ, ഒരുപാട് ഗെയിംസും ഒക്കെ ആയിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകളും. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 53 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കിതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Sono Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 teamുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം up to 5 million cash prize. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസം

0: 97 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
0: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
3: In association with
4: Doha Bank.
3: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome back once again. Radio Sun 91.7 FM with 917 Evenings in the time. എവിടെയായിരുന്നു ഉദയ്? ഞാൻ പോർച്ചുഗൽ സോങ് വെച്ചില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. പോർച്ചുഗലിനെയും സോങ് പ്ലേ ചെയ്തു, അർജന്റീനയും സോങ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കേൾക്കാതെ ഇരുന്നിട്ട് അതെൻ്റെ തലേ കൊണ്ടിരുന്നു. എത്രയുണ്ട് ഗൈസ്, എത്രയുണ്ട്! കുറച്ച് മുന്നേ വരെ ഏറ്റവും അധികം നമുക്ക് ആവേശം തരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒഫീഷ്യൽ സോങ്സ്. അത് ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏറ്റവും അധികം നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു പക്ഷേ അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളത് ഫുട്ബോൾ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സോങ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്തവണ ഒന്നല്ല, പതിവ് പോലെ തന്നെ ഒരുപാട് സോങ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ തന്നെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു സോങ് ആണ്. ഒന്നല്ല, എല്ലാ രാജ്യങ്ങളുടെയും തന്നെ ആൾക്കാരുടെ പ്ലേയേഴ്സിൻ്റെ പേര് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള ഈ സോങ്സ് ഒക്കെ. യെസ്, അപ്പോൾ ഇത് അർജന്റീനയുടെ ആയിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ആ ഒരു എന്താണ് രണ്ട് ടീംസിന്റെയും പേരുള്ള ഈ സോങ്സ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് പറഞ്ഞിട്ട് പോയത് ആരായിരുന്നു എന്നുള്ള പേര് അറബിക് നെയിം ആണ്, അതുകൊണ്ട് വായിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ബട്ട് ദെൻ യെസ്, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഖിലേഷിന്റെ മെസ്സേജ് ഉണ്ട്, വരുണിന്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് ഈവനിങ്, ഗുഡ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആ ഇൻഫർമേഷനൊക്കെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനും പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു അറിയാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ഡൺ ഫോർ ദ ഡേ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ അത് അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു സംഭവം. ആൻഡ് ഈ ഒരു ടൈമിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം, ഒരു ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അത് അത്ര ഗൗരവത്തോടെ എടുക്കും നമ്മുടെ ലിസണേഴ്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലയിടത്തും പല ഗെയിംസും കാര്യങ്ങളും ഒക്കെ തന്നെ വീക്കെൻഡ് റിലേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാറുണ്ട്. വീക്കെൻഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ഗെയിംസിനൊക്കെ നമ്മളും പോയി ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം പോകാനായിട്ടും. ആൻഡ് അവിടെ നിൽക്കുന്ന പ്ലേയേഴ്സ്, ഹൂഎവർ ഇറ്റ് ഇസ്, വെതർ ഇറ്റ് ഇസ് ഫുട്ബോൾ, വെതർ ഇറ്റ് ഇസ് ക്രിക്കറ്റ്, നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത് ഞാൻ ഫുട്ബോൾ കണക്ട് ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ആവുമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. സോ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് വീക്കെൻഡ്സിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ടും അതേപോലെ ഫുട്ബോൾ കളിക്കാനായിട്ടും ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം, വാട്ടർ കോണ്ടൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഹീറ്റ് സ്ട്രെസ്, ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. മാക്സിമം വെള്ളം കുടിക്കുക, ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. യു മൈറ്റ് ഹാവ് ബീൻ ഹിയറിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ ആൻഡ് ദെയർ. അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. അതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മാത്രമാണ് അറിയാന്നുള്ളത്. വെള്ളം കുടിക്കേണ്ട ആ ഒരു പോയിന്റിൽ മാക്സിമം വെള്ളം കുടിക്കാനായിട്ടും മറന്നു പോരുത്. പെർ ഡേ ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഒരു ഹീറ്റ് അല്ലെങ്കിൽ സമ്മർ ടൈമിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഹീറ്റ് അധികമായിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ യാതൊരുവിധ കോംപ്രമൈസും വെള്ളം കുടിക്കുന്നതിൽ കാണിക്കരുത്. കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കാൻ ഇന്ന് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ബോട്ടിൽ ഓഫ് വാട്ടർ എടുത്ത് കുറച്ച് വെള്ളമായിട്ട് കുടിക്കാനായിട്ട് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റോടുകൂടി ഞാൻ ദി മറ്റൊരു ട്രാക്കിലേക്ക്, യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള സോങ് മൂവിയിലെ സോങ് കമ്മിങ് അപ്പ്, സന്ദീപാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
1: You're listening to
0: 917 Evenings. Joy Alukas 917 Evenings
1: presented by Joy Alukas, world's favorite jeweler,
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
6: in association with
7: Doha Bank.
6: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡ്സ്. Living terms and conditions apply.
4: Hi, I'm Arjuna Shogun.
5: You're listening to Radio
4: Suno. Qatar's favorite radio, Radio Suno 91.7. Please get to go to Udam.
5: 917 evening.

सुनो। വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 48 മിനിറ്റും 50 സെക്കൻഡും ആവുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്പെഷ്യലി ഗെയിംസ് റിലേറ്റഡ് ഒക്കെ. അതിൻ്റെ കൂടെ ആരോഗ്യം സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോസ് ഹു ആർ ഗോയിങ് ടു ജിം, അതേപോലെ തന്നെ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ് ദാറ്റ് നമ്മുടെ ആ ഒരു വെൽനെസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രോട്ടീൻസ് എല്ലാം തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടാണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, വെള്ളം കുടിക്കുക. ഇതൊക്കെ കേട്ടു പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് ഇന്നത്തെ ദിവസം മറന്നു പോയെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം, യു ക്യാൻ ടേക്ക് എ കപ്പ് ഓഫ് വാട്ടർ, പെട്ടെന്ന് വെള്ളം കുടിച്ചോളൂ കേട്ടോ. ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹെൽത്തി. വെൽക്കമിങ് യു ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഉഷാറായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഏറ്റവും അധികം വെയിറ്റിംഗ്, ഇനി ഞാൻ 4 ദിവസവും കൂടെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞാൽ എന്താണ് സംഭവം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, സൂക്ക് വാക്കിഫിലേക്ക് പോയി കഴിഞ്ഞാൽ വി ക്യാൻ എൻജോയ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ. സോ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള മാങ്ങകൾ, ഒരുപാട് വെറൈറ്റി മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോസൊക്കെയാണ് ഇത്തവണ നമ്മുടെ ആ ഒരു ഫെയറിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇൻ ഫാക്റ്റ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ സൂക്ക് വാക്കിഫിലേക്ക് നമ്മൾ പോയാൽ മാത്രം മതി. ഈവനിങ് സമയം 4 മണി കഴിഞ്ഞിട്ടാണ് ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ചൂടത്ത് കാര്യങ്ങളൊക്കെ പോകണമെന്നുള്ള ആ തിങ്കിങ്ങും സംഭവമൊക്കെ ഒന്ന് മാറ്റിവെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ടെൻഷനും, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതൊരു വലിയ ടെൻഷനായിട്ട് വരുന്ന കാര്യമില്ല. സോ ഡേറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്തുള്ളൂ. June 18 ഈ വർഷത്തെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ഖത്തറിലേക്ക് എത്തുന്നത്. സൂക്ക് വാക്കിഫിൽ 3rd എഡിഷനാണ്. സോ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റിയിലെ മാംഗോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാങ്ങ മാത്രമല്ല, മാങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളും ഒരുപാട് സ്വീറ്റ്സും ആൻഡ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരുപാട് ഐസ്ക്രീം ഫ്ലേവേഴ്സ്, അങ്ങനെയൊക്കെ തന്നെ ഒത്തിരി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. സോ ഇഫ് യു റിയലി വോണ്ട് ടു എൻജോയ്, ജസ്റ്റ് 4 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ആൻഡ് 10 ദിവസം മാത്രമേ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈമും മാത്രം, ബിക്കോസ് 4 മണിക്ക് ഈവനിങ് 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് ഐം നോട്ട് റോങ്. അപ്പോൾ ആ ഒരു ടൈം സ്കെഡ്യൂളൊക്കെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മാംഗോ ഫെസ്റ്റിവൽ ഇസ് കമ്മിങ് അപ്പ്. ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പുണ്യവചനങ്ങളിലൂടെ
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizzi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Once again, welcome back to Radio Suno 91.7 FM. 917 evenings in the time aanu Sandeepana koode join cheyyunnathu. Studio clock il samayam 8 mani kazhinju 3 minutum 47 secondum. സോ ഈ ഒരു ടൈം തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫീഫയും ആരോഗ്യവും എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴേ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദാറ്റ് ആർ ടേസ്റ്റ് ഓഫ് ദി ആർ.
5: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
6: ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
3: സോ എന്തൊക്കെയാണെങ്കിലും ദർ ഇസ് ഓൾവേസ് എ ഫേവറേറ്റ് കോമ്പിനേഷൻ ദാറ്റ് വി പേഴ്സണലി ലവ്. നമുക്കൊക്കെ തന്നെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോൾ ബിരിയാണി കഴിഞ്ഞിട്ട് നമ്മൾ സുലൈമാനി കുടിക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു ലെമൺ മിൻറ്റ് അല്ലെങ്കിൽ ലൈം മിൻറ്റ് കുടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, യാ, കണ്ടിന്യൂ ദാറ്റ് പർട്ടിക്കുലർ ശീലം. പക്ഷേ ഷുഗർ മാക്സിമം കുറയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ആ ഒരു സംശയത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഈ ഒരു ടൈമിൽ, സമ്മർ ടൈമിൽ നമ്മൾ മാക്സിമം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂളിംഗ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്നതാണ്. എന്നാലും നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, ചിലപ്പോൾ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ആ മറവി, ആ ഒരു ശീലം മാറ്റാനായിട്ടാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ടേസ്റ്റ് ഓഫ് ദ അവറിൽ ഇന്ന് പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഈ ഒരു ടൈമിൽ, സമ്മർ ടൈമിൽ നമ്മുടെ ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് മറക്കേണ്ട. സോ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ടു ഹാവ് ഫുഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും അതിനുശേഷം ഒരു ജ്യൂസോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കൂൾ ഡൗൺ ചെയ്യാനുള്ള സംഭവം ബോഡിയിലേക്ക് എത്തിക്കാനായിട്ട് മറന്നു പോകരുത്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ചിലപ്പോൾ ലബാൻ കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ മിൽക്ക്, അതായത് മോര് അങ്ങനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിൽ ഒന്ന് സെർച്ച് ചെയ്ത് തപ്പി പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് മോരെന്നുള്ള ഒരു സംഭവം. അപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ യൂസ് ചെയ്തോടെ. അപ്പോൾ ഈ കാര്യം ദാ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുമ്പോൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാൻ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, ആ ലൈറ്റ് നമ്മുടെ ബോഡി കൂളാക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്.
5: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
6: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
3: സമ്മർ ടൈമിൽ ഒരുപാട് തണുത്ത സംഭവങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ സന്ദീപേ, പനി വരാനുള്ള സാധ്യതയുണ്ട്, ത്രോട്ടിന് സീനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് ആ ഒരു ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറബിക് കോഫി ഈസ് ദ ബെസ്റ്റ് thing. So കോഫി ബേസിക്കലി നമ്മൾ അധികം അങ്ങനെ കുടിക്കാൻ പാടില്ല എന്ന് പറയും. ബട്ട് ദെൻ അറബിക് കോഫി, അതായത് നമ്മുടെ ഖാവ, ഭയങ്കരമായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. കാരണം അതിൽ ഷുഗർ വലിയ ഇതിലുണ്ടാവില്ല. ആൻഡ് ഓൾസോ കാടമവും സാഫ്രോൺ ഒക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു കപ്പുകളിലായിട്ട് കിട്ടുന്ന ഖാവ കെൻ കീപ്പ് യു എനർജറ്റിക്. അതുകൊണ്ട് തന്നെ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഖാവ മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഫ് ഇൻ കേസ് നമുക്ക് തണുപ്പ് അധികം എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 11:40 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ടു കേട്ട് കൂട്ടുകൂടാം.

0: ഇതിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഒന്ന് കണ്ടുപോവാനായിട്ട്, ഐ മീൻ അതൊന്ന് മനസ്സിൽ വെച്ച് കറക്റ്റായിട്ട് നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകണ്ട കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് കൂടി ഇവിടെ വരുന്നുണ്ട്. ആൻഡ് വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് ബർത്ത്ഡേ വിഷൊക്കെയാണ് ഇത് പെൻഡിങ് ആയിട്ട് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അരുണാണ് മെസ്സേജ് അയച്ചേക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അക്ഷയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഒന്നും അറിയിച്ചേക്കുന്നത് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജാണ്. ആൻഡ് അനിയനും ഇവിടെ ഇല്ല, ആൻഡ് ഓൾസോ അരുണും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അരുൺ നാട്ടിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, തിരുവനന്തപുരം കാരനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബ്രദർ യു കെയിലാണുള്ളത്. അപ്പോൾ യു കെയിലുള്ള ബ്രദറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വിഷ്. അവിടെ ഇപ്പം ടൈം ചാലു ആവും തോന്നുന്നു. എന്തായാലും ആ ഒരു വിഷസ് ദാ അടിപൊളിയായിട്ട് തന്നെ അങ്ങടേക്ക് എത്തിക്കുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ അക്ഷയ്.

ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ആ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു പോകുമ്പോൾ അടുത്ത വിഷ് ഞാൻ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസത്തേക്ക് മിക്കവാറും സജീർ ബ്രോയ്ക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. വൈഫ് ദേ കൂടെയുണ്ട്, ബട്ട് ദെൻ ഞാൻ വിഷ് ചെയ്യാൻ മറന്നുപോയതാണ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ്. ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റാണ് ചെയ്തേക്കുന്നത്. ബട്ട് ദെൻ യെസ്, ആ ഒന്ന് കോംപ്രമൈസ് ആക്കി കൊടുക്കണം ഇർഫാന. സോ അപ്പോൾ ഇർഫാനയ്ക്കും സജീറിനും അടിപൊളിയായിട്ടുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ദേ ഞങ്ങളുടെ ഭാഗത്ത് from the entire team of Radio Suno wishing a very very happy wedding anniversary. Radio Suno wishing you a happy anniversary. Irfana onnu shemichu kalanjeekanam paavam nammada sajirakkele set aaka okay appo raathri sajirakka onnu dinner okka set cheythu adhe pole thane gift okka pinne paranju medichu ṭo ningal onnil aaikkolu aa kaaryangalokke onnu sort out cheythu ദാ വിഷസ് ഒക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് ദേ സജീർ ബ്രോ ആ ഒരു വിഷ് തന്നില്ലേ, അപ്പോൾ ആ ഒരു വിഷസോടുകൂടി നമ്മൾ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
4: Let's play football.
5: Football Mania.
6: രണ്ടായിരത്തി 2026 ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മത്സരങ്ങളുടെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഫിഫ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്കേൽക്കുന്ന കളിക്കാരനെ ചികിത്സിക്കാൻ മെഡിക്കൽ സംഘം മൈതാനത്തിറങ്ങിയാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്തു തന്നെ നിൽക്കണം. സമയം കളയാൻ വേണ്ടി കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാനാണ് ഇത്. അതുപോലെ തന്നെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുമ്പോൾ മറ്റ് കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ മെനയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടുത്ത ചൂട് കാരണം കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റായാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേളയുണ്ടായിരിക്കും.
7: Evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Doha Bank.
3: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: You're listening to Radio Shadow. Radio Shadow.
7: 91.7 FM.
8: Qatar's happiness frequency.
9: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
10: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
11: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
12: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
11: Naseem Surgical and Medical Center. Appointment kal kai vilikyu
13: 4411133. Hi, Nitya Maman. Ningal kettukondirikkunnathu Qatar's favorite FM aya Radio Suno 91.7 FM aanu. Kettu kettu kootukoodam.

0: Enjoy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
2: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back. Radio Zone 91.7 FML 917 evenings in day time. Energy കുറച്ച് കൂടുതലാണ്, but then yes, എല്ലാം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. What I was talking about is June 14 എന്നുള്ള ആ ഒരു ദിവസം നമ്മൾ ദേ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമൊക്കെ ആയി വന്നിട്ടുണ്ട്. 917 ഈവനിങ്സിൽ നിന്നും ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി എത്തിക്കുകയാണ്. ഓൾമോസ്റ്റ് എവറിബഡി വുഡ് ബി ട്രാവലിംഗ്. ഒരുപാട് പേര് ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് നമ്മളുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമ്മുടെ പാസ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ്. ചിലപ്പോൾ ചില രീതിയിൽ നമ്മുടെ ആ ഒരു ഫോൺ ഹാക്ക് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്, ബിക്കോസ് നമ്മൾ അശ്രദ്ധ കാരണം എവിടെയെങ്കിലുമൊക്കെ ഫോൺ ചാർജിനിടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഓൾവേസ് ക്യാരി എ പവർ ബാങ്ക് ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താണ് പേഴ്സണൽ ബാഗിൽ കയ്യിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു ബാഗിൻ്റെ അകത്ത് എപ്പോഴും ഒരു പവർ ബാങ്ക് കരുതാനായിട്ട് മറക്കണ്ട. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു ലീവ് യുവർ ഫോൺ എനി വേർ. ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ പോലും, ഇറ്റ് കുഡ് ബി എ ഷോപ്പ്, ചിലപ്പോൾ ഷോപ്പ്സ് ആയിരിക്കാം, എവിടെ നിന്നാണെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ഒരു ഒരു ഒരു നിമിഷത്തെ ശ്രദ്ധയായിരിക്കാം ചിലപ്പോൾ ഫോൺ ആക്സസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈം. ആ ഒരു പോസിബിലിറ്റി ഒരു കാരണം വെച്ചാലും ഉണ്ടാക്കാതിരിക്കുക, ബിക്കോസ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇതേപോലുള്ള ഫോൾട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രോഡിൽ നിന്ന് ഏറ്റവും അധികം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുക റെഗുലറായിട്ട് പാസ്വേഡ്സ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ എടുത്തു പറയുന്നത്. യു ക്യാൻ സി ഇൻക്രീസ്ഡ് എന്താണ് ടെക്നോളജി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ടെക്നിക്കലി തന്നെ ഒരുപാട് ഹാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. റെഗുലർലി നമ്മുടെ പാസ്വേഡ്സ് അല്ലെങ്കിൽ പാസ്ഫ്രീസസ് ഒന്ന് മാറ്റാനായിട്ട് മറന്നു പോകേണ്ട ഒരു അപ്ഡേറ്റോടുകൂടി ഇന്നത്തെ ദിവസം ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. 917 ഈവനിങ്സ് അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ നാളെ ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ. ദർ ഇസ് എ ലോട്ട് ഓഫ് സർപ്രൈസസ് അവേറ്റിംഗ് അസ് ആൻഡ് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു ദിവസമാവട്ടെ ജൂൺ 15 നാളത്തെ ദിവസം എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ദാ നമുക്കൊന്ന് വൈൻഡ് പിയാം. 917 ഈവനിങ് സി യു ഓൾ ടുമോറോ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
1: 917 evenings.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kedu kedu kootu koodum sawari morning sawari
0: morning sawari idu nammude sawari nyayar mudal vyayam vare raavile 6 mani mudal
2: morning sawari
3: malabar golden diamonds morning sawari
4: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
5: in association with
6: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.
5: Hi ellarkum namaskaram, njan ningalde swantha Miniya.
6: You are listening to
5: Radio Suno 91.7 FM.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
3: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

सुनो 91.7 FM 91.7 FM।

रेडियो सुनो 91.7 FM 91.7 FM।